0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 221 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 109 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം ചെയ്തത് മിഷാരി റാഷിദ് അൽ അഫ്രാസി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ

0: സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്, അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio, tuned to reality.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഫുർഖാൻ 21 മുതൽ 42 വരെ വചനങ്ങൾ ഷെയ്ഖ് സാലേഹ് അൽ ഥവാല പാരായണം ചെയ്യുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് തൻസീൽ, ലോകപ്രസിദ്ധരായ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്ത പാരായണങ്ങളാണ് നാം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കേൾക്കാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ശബ്ദം മിഷാരി റാഷിദ് അൽ അഫാസി.
3: أعوذ بالله من الشيطان الرجيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ വചനം 65-66.
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബ് വചനം 33. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

جل ولا تبرجن جل ولا تبرجن تبرج الجل

وأقمنا الصلاة وأقمنا الصلاة وأقمنا الصلاة.

وأقمنا الصلاة وآتينا الزكاة وأقمنا الصلاة وآتينا الزكاة

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: وعليكم السلام ورحمة الله وبركاته. جزاك الله خيرا كثيرا. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: Peace Radio. Tune to reality.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം അധ്യായം 10 സൂറ യൂനുസ് ആയത്ത് 69 മുതൽ 73 വരെ.
6: ഉൽ

وبالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم.

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25 അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആൻ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി
1: വചനം 27.
2: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ, യൻഖുദൂന, അവർ ലംഘിക്കും, അഹ്ദല്ലാഹി, അല്ലാഹുവിൻ്റെ ഉത്തരവ്, അല്ലാഹുവിൻ്റെ കൽപ്പന, അല്ലാഹുവിൻ്റെ കരാർ, മിം ബഅദി, ശേഷമായി, മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ, വയഖ്തഊന, അവർ മുറിക്കുകയും ചെയ്യും, മാ അമറ, കൽപ്പിച്ചതിനെ, അല്ലാഹു ബിഹി, അതിനെപ്പറ്റി, അയ്യൂസല, അത് ചേർക്കപ്പെടുവാൻ, വയുഫ്സിദൂന, അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർദി, ഭൂമിയിൽ, നാട്ടിൽ, ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ്, അൽ ഖാസിറൂന, നഷ്ടക്കാർ.

0: يوصل ويفسدون في الأرض أولئك هم الخاسرون.
1: അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുന്നു. ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ മാത്രമേ വഴിപിഴവിലാക്കുകയുള്ളൂ. അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ.
2: 26, 27 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
3: കപടവിശ്വാസികളെപ്പറ്റി തീയിൻ്റെയും മഴയുടെയും ഉപമകൾ മുമ്പ് വിവരിച്ചുവല്ലോ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈച്ച, എട്ടുകാലി മുതലായവയെയും ഖുർആനിൽ ഉപമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ അന്തസ്സിനെ നിരക്കാത്തതാണ് ഇതൊക്കെയെന്ന് കപടവിശ്വാസികൾ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഈ വചനങ്ങളിലുള്ളത്. ഉപമയിലും ഉദാഹരണത്തിലും അടങ്ങിയ തത്വങ്ങളും സാദൃശ്യ ബന്ധങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കലാണല്ലോ അവകൊണ്ട് ഉദ്ദേശ്യം. ഉപമയായി എടുത്തുകാട്ടിയ വസ്തുവിൻ്റെ ചെറുപ്പ വലുപ്പത്തിനോ സ്ഥാനപദവികൾക്കോ അതിൽ പ്രസക്തിയില്ല. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ ഉപരിയായ മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപമയാക്കപ്പെട്ട വസ്തുവെപ്പറ്റി ആരായാതെ ആ ഉപമയിലടങ്ങിയ തത്വരഹസ്യങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് അവിശ്വാസികൾ ഇതെന്തൊരു ഉപമയാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നൊക്കെ പരിഹസിച്ചു തൃപ്തി അടയുകയും ചെയ്യും. ഇവരോടുള്ള പ്രതിഷേധവും താക്കീതുമാണ് യുദുല്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ, അഥവാ അതുമൂലം പലരെയും അവൻ വഴിപിഴവിലാക്കുകയും പലരെയും നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്ന വാക്യം. അതായത് കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കുവാനും സത്യവിശ്വാസികളുമായുള്ളവർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കുവാനും അത് കാരണമായിത്തീരുന്നു. ഈ രണ്ടിൽ ഏതിലാണ് തങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് അവർ ആലോചിക്കട്ടെ എന്നാണ് ഇതിലുള്ള സൂചന. ഒരു ന്യായമായ മാനദണ്ഡമൊന്നും കൂടാതെ ഏതെങ്കിലും കുറെ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലും വേറെ കുറെ ആളുകളെ ദുർമാർഗത്തിലും ആക്കുമെന്നല്ല ആ വാക്യത്തിന്റെ താല്പര്യമെന്നും രണ്ടിനും ഒരു മാനദണ്ഡം അവൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നും തൊട്ട വാക്യത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതെ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ തോന്നിയവാസികളെയല്ലാതെ അതുമൂലം അവൻ വഴിപിഴവിലാക്കുകയില്ല. അപ്പോൾ നേർവഴിയിലാക്കുന്നത് ആരെയായിരിക്കുമെന്ന് പിന്നെ പ്രസ്താവിക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോകൽ, കൽപ്പന ധിക്കരിക്കൽ, തോന്നിയവാസം, തെമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഫിസ്ഖ്. ഫിസ്ഖിൻ്റെ കർത്തൃനാമമാണ് ഫാസിഖ്. ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഫാസിഖുകൾ ഉണ്ടാവാം. എല്ലാവരെ കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. മതശാസനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ അതിൻ്റെ ഉപയോഗം. ഇവിടെ വമാ യുദുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ അതുകൊണ്ട് തോന്നിയവാസികളെയല്ലാതെ വഴിപിഴവിലാക്കുകയില്ല.

0: എന്ന് പറഞ്ഞത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് വെക്കുവാനാണ് സാധ്യത. 27 വചനത്തിൽ അവരുടെ ദുർഗുണങ്ങൾ വിവരിച്ച ശേഷം അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നും അതേ ദുർഗുണങ്ങളുള്ളവരെ പറ്റി സൂറത്തു റഅദിന്റെ 25 ആയത്തിൽ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അഥവാ അക്കൂട്ടർക്ക് തന്നെയാണ് ശാപം, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും എന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. തോന്നിയവാസികളുടെ 3 ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. 1, അള്ളാഹുവിന്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ലംഘിക്കൽ. 2, ചേർക്കുവാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം മുറിക്കൽ. 3, ഭൂമിയിൽ നാശമുണ്ടാക്കൽ. അഹദ് എന്ന പദത്തിനാണ് ഉത്തരവ് എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. സന്ദർഭവും തൊട്ടു നിൽക്കുന്ന അവ്യയങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരാം. ഉടമ്പടി, കരാർ, ഒസിയത്ത്, ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം എന്നും മറ്റും സാമാന്യമായി പറഞ്ഞാൽ അള്ളാഹു ഉത്തരവിട്ടതും നിറവേറ്റുവാൻ മനുഷ്യൻ കടപ്പെട്ടതുമായ കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശ്യം. പല മഹാന്മാരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിന്റെ ഉത്തരവ് അഥവാ അഹദുല്ലാ രണ്ടു പ്രകാരത്തിലുണ്ട്. 1, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്. അള്ളാഹുവിന്റെ അസ്തിത്വം, ഏകത്വം, ആരാധ്യത മുതലായവ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും മനുഷ്യൻ ഇതുമുഖേന സ്വയം ബാധ്യസ്ഥനാകുന്നു. ഈ ബാധ്യത നിറവേറ്റാത്ത പക്ഷം മനുഷ്യൻ അള്ളാഹുവിന്റെ ഉത്തരവ് ലംഘിച്ചവനും അവനോടുള്ള കടമ ലംഘിച്ചവനുമാകുന്നു. എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെ. 2, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാകുന്നു. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിന്റെ മുദ്രാവാക്യം ഏറ്റുപറയുന്നതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അഹദുല്ലാ അഥവാ അള്ളാഹുവിന്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, 1, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിന്റെ സന്തതികൾ അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് ആത്മീയ ലോകത്ത് വെച്ച് സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായി സൂറത്ത് അഅ്റാഫിന്റെ 172 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം അഅ്റാഫിൽ വെച്ച് കാണാം ഇൻഷാഅല്ലാ. അതാണ് ഇവിടെ ഉദ്ദേശ്യം. 2, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പോരുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുള്ളതായി അൽബഖറ 38 ത്വാഹ 123 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് ഉദ്ദേശ്യം. വാസ്തവത്തിൽ ഇവയിൽ ഒന്നാമത്തെ അഭിപ്രായം, ആദ്യം നാം പ്രസ്താവിച്ച രണ്ടു തരം ഉത്തരവുകളിൽ ഒന്നാമത്തെ ഇനത്തിലും രണ്ടാമത്തേത് അവയിൽ രണ്ടാമത്തെ ഇനത്തിലും ഉൾപ്പെട്ടതാകുന്നു. ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളിൽ രക്തബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽപക്കബന്ധം, മതബന്ധം, സാമൂഹ്യബന്ധം തുടങ്ങിയ എല്ലാ ന്യായമായ ബന്ധങ്ങളും ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിശ്വാസികൾ ഈ വക ബന്ധങ്ങൾക്കെല്ലാം കടകവിരുദ്ധമായി ചെയ്തുകൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഇതുപോലെ തന്നെ ഭൂമിയിൽ അഥവാ നാട്ടിൽ അവർ ഉണ്ടാക്കി തീർത്ത നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കണക്കില്ല. മുനാഫിക്കുകളും മുശ്രിക്കുകളും യഹൂദികളും എല്ലാം തന്നെ ആ കച്ചവടങ്ങളിൽ അവരവരാൽ കഴിയുന്ന പങ്ക് വഹിച്ചവരാണ്. ഓരോ കൂട്ടരും വഹിച്ച പങ്കനുസരിച്ച് ഇഹത്തിലും പരത്തിലും അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു. അതെ, അവർ തന്നെയാണ് നഷ്ടക്കാരായത്. അഥവാ ഉലായിക ഹുമുൽ ഖാസിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ, സത്യവിശ്വാസികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും. അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിലെ പ്രസ്താവനയെന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് കരുതേണ്ടതില്ല. എക്കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതുതന്നെയാണെന്ന് ചരിത്രവും അനുഭവവും വെച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
1: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.

റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 21 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: السماوات والأرض بالحق إن في ذلك لآية للمؤمنين.
1: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി

മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിനിടക്ക് നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം അബദ്ധമുക്തമാക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ പീസ് ഖുർആൻ റേഡിയോ ഉദ്ദേശിക്കുന്നത്. തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹാഫിൽ അബ്ദു ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മിൽ നിന്നും അറിയാതെയോ മറ്റോ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ കൗസർ ഒന്ന് പാരായണം ചെയ്യാം.

0: أك هو الأبتر إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر.
1: സാധാരണഗതിയിൽ നമ്മൾ ഇത് പാരായണം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: ഇന്ന ആത്വൈനാക്കൽ കൗസർ, ഫസല്ലി റബ്ബിക വൻഹർ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. ഈ രൂപത്തിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത്
0: ഇന്ന ആത്വൈനാക്കൽ കൗസർ.
1: ഇവിടെ ആത്വൈനാക്ക എന്നുള്ള പദം നമ്മൾ വായിക്കുന്നത്, ഓതുന്നത് അത്വൈനാക്ക അത്വൈനാക്ക എന്നായിരിക്കും. അ എന്ന ഐൻ മാറി ഹംസ വരുന്നു. അതുപോലെ ത്വ എന്നതിൻ്റെ മഹ്റജ് മാറി ത വരുന്നു. ത്വ എന്നതിന് പകരം ത. അങ്ങനെ അത്വൈനാക്ക, അത് ശരിയാക്കണം. അത്വൈനാക്ക എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ അൽ കൗസർ, ഇവിടെ നമ്മൾ വായിക്കുന്നത് കൗസർ എന്നാണ്. അവിടെ സ സൗറുൻ എന്ന സ എന്നതിൻ്റെ മഹ്റജ് ശരിയാവാതെ ആ അക്ഷരം പൂർണ്ണമായിട്ടും മാറി സീൻ വരുന്നു, കൗസർ എന്നാവുന്നു. വലിയ തെറ്റാണത്. അത് ശരിക്കും കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കണം, കൗസർ. അപ്പോൾ
0: ഇന്ന അഅതൈനാകൽ കൗസർ.
1: രണ്ടാമത്തെ ആയത്തിൽ
0: ഫസല്ലി ലിറബ്ബിക വൻഹർ.
1: ഇവിടെ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറയുമ്പോൾ ഫസല്ലി സ്വാദിന് പകരം സ സീൻ വരുന്നു. അങ്ങനെ ഫസല്ലി ഫസല്ലി. അതും ശരിയാക്കണം, സ്വാ എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, ഫസല്ലി. ഇനി വൻഹർ വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതിന് വൻഹർ എന്നതിന് പകരം വൻഹർ വൻഹർ. ഹ എന്നതിൻ്റെ മഹ്റജ് മാറി ഹ വരുന്നു. അവിടെയും ശ്രദ്ധിക്കുക, വൻഹർ എന്നാണ് ഉച്ചരിക്കേണ്ടത്.
0: ഫസല്ലി ലിറബ്ബിക വൻഹർ ഫസല്ലി ലിറബ്ബിക വൻഹർ.
1: അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ആയത്തിൽ
0: ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ.
1: ഇവിടെ നമ്മൾ ഓതിപ്പോകുന്നത് ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. സുബ്ഹാനല്ലാഹ്, ധാരാളം തെറ്റുകളാണ് ആ ആയത്തിൽ തന്നെ വരുന്നത്. നമ്മൾ ഇന്ന ഷാനിയക എന്നുള്ളത് ഇന്ന ഷാനിയക ഇന്ന ഷാനിയക എന്ന് പറയുന്നു. നൂനിനും ഷീനിനും ശബ്ദ് കൊടുത്ത് ഉച്ചരിക്കുന്നു. അപ്പോൾ
0: ഇന്ന ഷാനിയക എന്നുള്ളത് ഇന്ന ഷാനിയക എന്ന് പറയരുത്.
1: അതുപോലെ തന്നെ ഷാനിയക യാവും അവിടെ വരുന്നു, ഹംസ ഷാനി അക്ക ഷാനി അ എന്നതിന് പകരം യാ ഷാനിയക്ക. അത് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ തെറ്റ് ഇല്ലാതെയാക്കാം.
0: ഇന്ന ഷാനി അക.
1: അതുപോലെ തന്നെ ഹുവൽ അബ്തർ എന്നതിന് പകരം ഹുവൽ അബ്തർ ഹുവൽ അബ്തർ. ഇവിടെ
0: ഹുവൽ അബ്തർ എന്ന് അതിലെ ഹംസ വിട്ടുപോകുന്നു,
1: നഷ്ടപ്പെടുന്നു. അങ്ങനെ ലാമ്പ് കൊണ്ട് ഉച്ചരിക്കുന്നു, ഹുവൽ അബ്തർ
0: ഹുവൽ അബ്തർ എന്നതിന് പകരം ഹുവൽ അബ്തർ.
1: അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ
0: ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ.
1: ഈ സൂറത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അഅതൈനാക എന്നതിലെ ത ത ആവാൻ പാടില്ല. അൽ കൗസർ എന്ന സ എന്ന അക്ഷരം സീൻ ആവാൻ പാടില്ല. അൽ കൗസർ എന്ന് തന്നെ ഉച്ചരിക്കണം. ഫസല്ലി അത് ഫസല്ലി ആവാൻ പാടില്ല. വൻഹർ അത് വൻഹർ എന്നും ആവാൻ പാടില്ല. ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അതുപോലെ തന്നെ
0: ഇന്ന ഷാനി അക്ക എന്നുള്ളത് ഇന്ന ഷാനി അക്ക,
1: അത് തെറ്റാണ്.
0: ഹുവൽ അബ്തർ എന്നുള്ളത് ഹുവൽ അബ്തർ അല്ല, ഹുവൽ അബ്തർ
1: എന്ന് ഹംസ നഷ്ടപ്പെടാതെ വായിക്കണം. ഒന്നുകൂടെ പാരായണം ചെയ്യാം.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ എന്ന വിഷയത്തിൽ ഖുർആൻ പാരായണത്തിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ, തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ അബ്ദുസുക്കൂർ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا قد يعلم

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
5: അവിടെ ഖുറു ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅ്ന
4: ഫഖാലു ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: വീഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാകുന്നു.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തു ഫുർഖാൻ 53 മുതൽ 77 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖോഷ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തരായ കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരം. തൻസീലിൻ്റെ ഈ എപ്പിസോഡിൽ സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം മിഷാരി റാഷിദ് അൽ അഫാസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നിസായിലെ 163 മുതൽ സൂറത്തു മാഇദയിലെ 100 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് കുവൈത്ത് മസ്ജിദുൽ കബീർ ഇമാം, ലോകപ്രശസ്ത ഖുർആൻ ഖാരി മിഷാരി റാഷിദ് അല്ലഫാസി.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
2: Peace റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജംഷീർ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ മദ്യന അഖാഹും ഷുഐബ് ഖാല യാ ഖൗമി ഇബദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം. സൂറത്തുൽ ഹൂദിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ഈ ഭൂമിയിൽ ശിക്ഷിച്ചു കളഞ്ഞ ആ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടുത്തെ ജനത അള്ളാഹുവിനെ മറന്ന് താന്തോന്നികളായി സ്വവർഗരതി എന്ന ലോകത്താരും ചെയ്യാത്ത ഏറ്റവും വലിയ വൃത്തികേട് തുടങ്ങിവെച്ച ആ ജനത, അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ ഗൗരവപൂർവം താക്കീത് ചെയ്യുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതെ ധിക്കാരികളായി താന്തോന്നികളായി അവർ ജീവിച്ചപ്പോൾ അള്ളാഹുവരെ നശിപ്പിച്ചു കളഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിലെ 81-ാമത്തെ വചനത്തിലൂടെ ആ വിഷയം അള്ളാഹു നമ്മളെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സുന്ദരന്മാരായ മനുഷ്യരൂപത്തിൽ, യുവാക്കളുടെ രൂപത്തിൽ മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നു. ഈ വിവരം ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ, അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലായിരുന്നു, അവർക്ക് അറിയിച്ചു കൊടുത്തു. അവർ ആഗ്രഹപൂർത്തീകരണത്തിനു വേണ്ടി ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് ഓടി വന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ സങ്കടത്തോടുകൂടി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകികളില്ലേ? നിങ്ങൾക്ക് മാന്യമായി എൻ്റെ പെൺമക്കളെ ഞാൻ വിവാഹം ചെയ്തു തരുമല്ലോ, നിങ്ങളെന്നെ മാനം കെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലേക്ക് വന്ന അതിഥികൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന ഗൈബിയായ ഒരു വിവരം അവർ പറയുന്നതിൻ്റെ മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വേവലാതിയും ഈ അസ്വസ്ഥതയും ഈ പ്രയാസവുമൊക്കെ ദുഃഖവും. പക്ഷേ അവർ പറഞ്ഞു, ലൂത്തെ നീ പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിൻ്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്, അവർക്ക് ഞങ്ങളുടെ അടുത്തെത്താനോ ഞങ്ങളെ തൊടാനോ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നീ വിശ്വാസികളെയും കൂട്ടി ഈ നാട് വിട്ടു പോകണം. നിങ്ങളൊന്നൊരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും താങ്കളുടെ ഭാര്യ ഒഴികെ. അവർ സത്യനിഷേധികളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ പ്രഭാതത്തിൻ്റെ മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്രഭാതം വളരെ അടുത്തല്ലേ? അലൈസ സുബ്ഹു ബിഖരീബ് എന്ന് 81-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ആ സംഭവം നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അങ്ങനെ ആ ജനതയെ എന്ത് ചെയ്തു അള്ളാഹു? ഫലമാ ജാ അംറുന ജഅൽനാ ആലിയഹ സാഫിലഹ വംതൊർണ അലൈഹ ഹിജാറത്തു മിൻ സിജ്ജീലി മൽദൂദ്, എന്നിട്ട് ഭൂമി കീഴ്മേൽ മറിച്ചു നമ്മുടെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിയപ്പോൾ. ജഅൽന ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ കീഴ്മേൽ മറിച്ചു. ആലിയഹ എന്നാണ് അതിൻ്റെ മുഗൾ ഭാഗം, സാഫിലഹ അതിൻ്റെ താഴ്ഭാഗത്താക്കി. പിന്നെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ശിക്ഷയുടെ അടയാളങ്ങൾ വെക്കപ്പെട്ട അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടിക കല്ലുകൾ കൊണ്ട് അവരുടെ മേൽ വർഷിക്കും ചെയ്തു. അവരങ്ങോട്ട് നാമാവശേഷമാക്കി. ആ കല്ലുകൾ മുസവ്വമത്തൻ ഇൻദ റബ്ബിക്, നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലിൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, പ്രത്യേക അടയാളം വെക്കപ്പെട്ട കല്ലുകൾ. വമാഹിയ മിനൽ ളാലിമീൻ ബിബഈദ്, അത് ഈ അക്രമികളിൽ നിന്ന് അകലെയല്ല, അത് വളരെ തൊട്ടടുത്തുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. കാരണം വളരെ വ്യക്തമാണ്, അവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹു നിഷിദ്ധമാക്കിയത് അവർ ജീവിതത്തിൽ എമ്പാടും കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ അവർ അനുസരിച്ചില്ല, ആ പ്രവാചകനെ അവർ ധിക്കരിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പുതിയ കാലത്ത് നമുക്ക് ഏറെ ഗുണപാഠങ്ങളുള്ള ഒരു വിഷയമാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ അവസ്ഥയും അതിനല്ലാഹു ശിക്ഷിച്ചതും. കാരണം പുതിയ കാലത്ത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ കാലത്ത് LGBTQ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ പത്രങ്ങളിലൂടെ പുതിയ കാലത്ത് നമ്മളെമ്പാടും കേൾക്കുന്നതാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൂടെ, സിലബസുകളിലൂടെ, ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ പല തരത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഇത്. അതേപോലെ മഴവിൽ നിറങ്ങൾ അതിന് പ്രത്യേകം നൽകി ചാർത്തിക്കൊടുത്ത് പ്രൈഡ് ജാഥകൾ നടത്തി ഈ വലിയ ഗുരുതരമായ ഈ സ്വവർഗ ഭോഗത്തെ, അതിനെ മാന്യവൽക്കരിക്കുന്ന, അത് ഒരു പുരോഗതിയുടെ അടയാളമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനോട് മാനസികമായി എന്തെങ്കിലും അടുപ്പം തോന്നുന്നവർ, അവരോർക്കേണ്ടത് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെക്കുറിച്ചാണ്. പുതിയ കാലത്ത് കുറേ പഠനങ്ങൾ വന്നു, ലൈംഗിക ജന്യമായ മാരക രോഗങ്ങൾ, എയ്ഡ്സ് പോലെ, സിഫിലിസ് പോലെ, ആ രോഗങ്ങളുടെയൊക്കെ കാരണം, അതേപോലെ പിന്നെ പുതിയ ഒരു തരം ഇൻഫ്ലുവൻസ ഈ ആധുനിക കാലത്ത് വന്നു, ഒരു മങ്കി പനി പോലുള്ളൊരു സംഗതിയൊക്കെ, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം പറയുന്നത് ഈ സ്വവർഗരതി, അതതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ആധുനിക ശാസ്ത്രം തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഞെട്ടിക്കുന്ന വാർത്തയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, ഇതിനെ പുരോഗതിയായി അവതരിപ്പിക്കുക, കോടതികൾ അതിന് എന്തു ചെയ്യാണിപ്പോൾ അംഗീകാരം കൊടുക്കണം. അതൊക്കെ മാനുഷികമായ അവസ്ഥയാണ്. ഒരാൾക്ക്, ഒരാണിന്, ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം തോന്നണമെങ്കിൽ സ്വവർഗ വിവാഹത്തിന് അംഗീകാരം കൊടുക്കുക. ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ കൂടെ താമസിക്കാനും വിവാഹ ജീവിതം പോലെ നയിക്കാനും താല്പര്യം തോന്നുകയാണെങ്കിൽ അതിനനുവാദം കൊടുക്കുക. അതൊക്കെ ഒരു വലിയ കാര്യമായി ചിത്രീകരിക്കുക. അവരുടെ മാതാപിതാക്കൾ കരഞ്ഞ് ആവശ്യപ്പെട്ടാൽ പോലും പ്രായപൂർത്തിയെത്തിയ ആളുകളാണെങ്കിൽ കോടതി അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ ഇത് കുടുംബങ്ങളിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അത് ഈ അവസ്ഥയിലൂടെ ഈ സ്വവർഗ വിവാഹത്തെയും സ്വവർഗ സംഭോഗങ്ങളെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ച ആധുനിക കാലത്തു തന്നെ യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലെയും ദുരന്തത്തിൻ്റെ കഥകളും ചിത്രങ്ങളും നമുക്കെമ്പാടും കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ശരിക്കും അന്വേഷിച്ച് പോകുന്ന ആളുകൾക്ക് എമ്പാടും ദുരന്തത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഭൗതികമായി, സാമൂഹികമായി, കുടുംബപരമായി, ആരോഗ്യപരമായി അതിഗുരുതരമായ പ്രത്യാഘാതമാണ് ഈ സ്വവർഗരതി കൊണ്ടും സ്വവർഗ സംഭോഗങ്ങൾ കൊണ്ടും രാജ്യത്തും നാടിനും കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറം അത് പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും അതിനെ പ്രകൃതി വിരുദ്ധം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പ്രകൃതി വിരുദ്ധമായ ഈ സംഗതിക്കാണ് വേണ്ടിയിട്ടാണ് പുതിയ കാലത്ത് ചിലർ കൊടി പിടിക്കുന്നതും കുടപിടിക്കുന്നതുമൊക്കെ. അതിൻ്റെ അപ്പുറം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകളെ പ്രത്യേകം നിശ്ചയിച്ച് അള്ളാഹുവിൽ നിന്ന് അടയാളം വെക്കപ്പെട്ട, ശിക്ഷയുടെ അടയാളങ്ങൾ ചാർത്തിയ, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ദേഷ്യത്തിൻ്റെ അടയാളങ്ങൾ മുദ്രണം ചെയ്ത ചൂളവെക്കപ്പെട്ട ഇഷ്ടികകൾ കൊണ്ട് അവരുടെ മേൽ വർഷിപ്പിക്കപ്പെട്ട് ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് ലൂത്ത് നബിയുടെ ജനതയുടെ ചരിത്രം അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹൂദിൻ്റെ 84-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് മറ്റൊരു ജനതയുടെ, മറ്റൊരു മഹാപ്രവാചകൻ്റെ വിഷയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മദിയൻ ദേശക്കാരും ആ നാട്ടിലേക്ക് അള്ളാഹു നിയോഗിച്ച അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ്റെയും ചരിത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാനും വചനങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ലൂത്ത് നബിയുടെ ജനതയുടെ അവസ്ഥ വിശദീകരിച്ചു. അതിൻ്റെ തൊട്ട് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അവിടുത്തെ അവസ്ഥകൾ വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പ്രബോധനങ്ങളും അള്ളാഹു വ്യക്തമാക്കി തന്നു. അതിനു മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഫിറഔനിൻ്റെയും ചരിത്രങ്ങളും, അതിൻ്റെയും മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളും, അങ്ങനെ ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ച പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ, ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ജനത, ആ ജനതകൾ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ ധാർമ്മികമായ അവസ്ഥകൾ, അവിടേക്ക് പ്രവാചകന്മാർ അവരെ ഓർമ്മപ്പെടുത്തിയത്, താക്കീതു ചെയ്തത്, അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചത്, അതിന് തിരിച്ചുള്ള അവരുടെ പ്രതികരണം, മറുപടികൾ, അവസാനം അവരെത്തിപ്പെട്ട പരിണിതി, ആ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് പ്രവാചകന്മാരുടെ കൂടെ വിശ്വാസം സ്വീകരിച്ച് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിച്ച് ക്ഷമിച്ച് നിന്ന ആളുകൾ, അവരവസാനം ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തീരത്തെത്തിപ്പെട്ടത്, എല്ലാം നമുക്ക് നൽകുന്ന ചിത്രങ്ങൾ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്നത് വളരെ വലിയ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ശരിക്ക് ഈ ഖുർആനിനെ മുന്നിൽ വെച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക്, അയാളുടെ മുമ്പിൽ കൂരിരുട്ടിൽ അകപ്പെട്ട ഒരു മനുഷ്യന്, ആ കൂരിരുട്ടിലൂടെ അയാൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ കുഴികളും ഭീകര സർപ്പങ്ങളും കല്ലും മുള്ളും അപകടങ്ങളും ഒക്കെ പതിയിരിക്കുന്ന കാറ്റും കോടും നിറഞ്ഞ ഒരു കൂരിരുൾ നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് അതിശക്തമായൊരു പ്രകാശത്തിൻ്റെ ഒരു സഹായവും ഒരു സുരക്ഷിതമായൊരു വഴിയും തെളിഞ്ഞു കിട്ടുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് സങ്കല്പിച്ച് നോക്കൂ. അതുപോലെയാണ് സത്യത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരാൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ മനസ്സിലായി അതിനെ സ്വീകരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത്. കാരണം ഈ ദുനിയാവിലെ ജീവിതം കാറ്റും കോളും നിറഞ്ഞ, പരീക്ഷണങ്ങൾ നിറഞ്ഞ, കല്ലും മുള്ളും നിറഞ്ഞ പ്രതിസന്ധികളുടെ ഒരു ലോകമാണ് ഈ ദുനിയാവ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമല്ല. അവിടെ ഒരു വെളിച്ചം, ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടുകയാണ്, ഒരു സന്തോഷത്തിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ ഒരു വഴി, ഒരു തെളിഞ്ഞ വഴി. എന്നിട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് എത്തിപ്പെടുന്നതോ ശാശ്വതമായ സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ ഒരവസ്ഥ, അതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഖുർആനിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ പ്രധാനമാണ്. വളരെ വലിപ്പത്തിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതുകൊണ്ട് കിട്ടുന്ന നേട്ടം തിരിച്ചറിഞ്ഞ് ഈ ഖുർആനിനെ സ്വീകരിക്കുന്നവർക്കാണ് സത്യത്തിൽ വിജയിക്കാൻ സാധിക്കുക. അതിങ്ങനെ പാരായണം ചെയ്യുന്നത് മഹത്തായ കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല ഈ പരിശുദ്ധ ഖുർആൻ, അത് ജീവിതത്തിൽ ഒരു വഴിയായി, ഒരു മാർഗമായി സ്വീകരിക്കാനുള്ളതാണ്. ആ അതിൻ്റെ വെളിച്ചത്തിനനുസരിച്ച് അത് നിശ്ചയിക്കുന്ന റൂട്ടിലൂടെ നമ്മുടെ ജീവിതത്തെ കയറ്റി നിർത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കുളിര് കിട്ടുക, സന്തോഷം കിട്ടുക. അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുളിര് അള്ളാഹു പകരുന്നത്, വെളിച്ചം അള്ളാഹു പകരുന്നത് ഈ ഇരുട്ടിലൂടെ സഞ്ചരിച്ച ജനപദങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുത്ത വെളിച്ചത്തിൻ്റെ വഴികളും ഇവിടെ ചരിത്രങ്ങളിലൂടെ പരസൂഹത്തുകളിലൂടെ നമുക്ക് വിശദീകരിച്ചു നൽകിയാണ് അള്ളാഹു അത് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അതി ഗുരുതരമായ ഇരുണ്ട വഴികളിലൂടെ, തിന്മകളുടെ, വൃത്തികേടുകളുടെ മ്ലേച്ഛമായ ഗർത്തങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. അവിടെ ആ ഇരുട്ടിൽ നിന്ന്, ആ മ്ലേച്ഛതയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവരെ സമാധാനത്തിൻ്റെ, ശാശ്വതമായ സന്തോഷത്തിൻ്റെ, അനുഭൂതിയുടെ ഒരു പ്രകാശതീരത്തേക്ക് ക്ഷണിക്കാനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം സത്യത്തിൽ വന്നത്. പക്ഷേ ആ ലൂത്ത് നബിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തവർ വളരെ കുറച്ചാളുകളെ ഉണ്ടായതുള്ളൂ അല്ലേ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ ഈ നന്മയുടെ, വെളിച്ചത്തിൻ്റെ പക്ഷത്തു നിന്ന് മാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് നമുക്ക് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ലൂത്ത് നബിയുടെ ചരിത്രമാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും, അദ്ദേഹത്തിൻ്റെ ജനതയെ ക്ഷണിച്ച രീതിയും, ആ ജനത സ്വീകരിച്ചിരുന്ന തിന്മകളും, അവർ സഞ്ചരിച്ച അബദ്ധമായ വഴികളും, അതിനെതിരെ അദ്ദേഹം ദഅവത്ത് നടത്തിയതുമൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വ ഇല മദിയന അഖാഹും ഷുഐബൻ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇന്നി അറാക്കും ബിഖൈരിൻ വ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത് എന്ന് തുടങ്ങുന്ന ഈ വചനമാണ് 84-ാമത്തെ വചനമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഈ വചനം മുതൽ നമുക്ക് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ഒക്കെ മനസ്സിലാക്കാം. റഹ്മാനായ അള്ളാഹു പരിശുദ്ധ ഖുർആൻ യഥാവിധി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അതുകൊണ്ട് അനുഗ്രഹവും സൗഭാഗ്യവും സിദ്ധിച്ച പ്രവാചകന്മാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സച്ചരിത്രരുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 83-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ജംഷീർ സ്വലാഹി. ജസാക്കുമുല്ലാഹ് ഖൈർ.
4: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന്റെ ആധികാരിക മലയാള വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള പരിഭാഷയെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 78. വജാഅഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ ജനത. യുഹ്റഊന, അവർ കുതിച്ചോടിക്കൊണ്ട്. ഇലൈഹി, അദ്ദേഹത്തിലേക്ക്. വമിൻ ഖബ്ലു, മുമ്പേ. കാനു, അവർ ആയിരുന്നു. യഅമലൂന, അവർ പ്രവർത്തിക്കും. അസ്സയ്യിആത്ത്, ദുഷ്പ്രവർത്തികൾ. ഖാല, അദ്ദേഹം പറഞ്ഞു. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ. ഹാഉലായി, ഇക്കൂട്ടർ. ഇദാ, ബനാത്തി, എൻ്റെ പുത്രിമാർ. ഹുന്ന, അവർ. അത്വഹറു, ഏറ്റവും ശുദ്ധമായവരാണ്. ലക്കും, നിങ്ങൾക്ക്. ഫത്തഖൂ, അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ. അല്ലാഹ, അല്ലാഹുവിനെ. വലാ തുഖ്സൂനി, എന്നെ നിങ്ങൾ അപമാനപ്പെടുത്തുകയും അരുത്. ഫീ ദൈഫി, എൻ്റെ അതിഥികളിൽ. അലൈസ, ഇല്ലയോ. മിങ്കും, നിങ്ങളിൽ. റജുലുൻ, ഒരു പുരുഷൻ. റഷീദ്, തൻ്റെ ഇടമുള്ള.

0: അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു ഓടിക്കൊണ്ടുവന്നു. മുമ്പേ അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഇതാ എന്റെ പെൺമക്കൾ, അവർ നിങ്ങൾക്ക് വളരെ ശുദ്ധമായുള്ളവരാണ്, അഥവാ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. എന്റെ അതിഥികളുടെ വിഷയത്തിൽ എന്നെ നിങ്ങൾ അപമാനപ്പെടുത്താതെയുമിരിക്കുവിൻ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ഒരു പുരുഷനുമില്ലേ?
1: വചനം 79. കാലു, അവർ പറഞ്ഞു, ലഖദ് അലിംത, നീ അറിഞ്ഞിട്ടുണ്ട്, മാലന, ഞങ്ങൾക്കില്ല എന്ന്, ഫീ ബനാതിക, നിന്റെ പെൺമക്കളിൽ, മിൻ ഹഖിൻ, ഒരാവശ്യവും, വ ഇന്നക, നിശ്ചയമായും നീ, ലതഅലമു, നീ അറിയുക തന്നെ ചെയ്യും, മാനുരീദ്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.

0: അവർ പറഞ്ഞു, നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ഒരു കാര്യവും അഥവാ ഒരാവശ്യവും ഇല്ലെന്ന് നിനക്കറിവുണ്ടല്ലോ. നിശ്ചയമായും നിനക്കറിയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്താണെന്നും.
1: വചനം 80. കാല, അദ്ദേഹം പറഞ്ഞു, ലൗ അന്നലി, എനിക്കുണ്ടായിരുന്നെങ്കിൽ, ബിക്കും, നിങ്ങളോട്, കുവ്വത്തൻ, വല ശക്തിയും, ഔ ആവി, അല്ലെങ്കിൽ ഞാൻ അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഇലാ റുക്നിൻ, വല്ല ഘടകത്തിലേക്കും, ശദീദ്, ശക്തമായ.

0: അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അഥവാ നിങ്ങളെ തടയുവാൻ വല്ല ശക്തിയും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശക്തിമത്തായ വല്ല ഘടകത്തിലേക്കും ചെന്ന് അഭയം പ്രാപിക്കാമായിരുന്നെങ്കിൽ, ഹാ, എത്ര നന്നായേനെ.
1: ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ചില യുവാക്കൾ എത്തിയ വിവരം ആ ദുഷ്ടജനങ്ങൾ അറിഞ്ഞു. അവർ ധൃതിയിൽ അവിടെ ഓടിയെത്തി. അദ്ദേഹം വളരെ ഉപദേശിക്കുകയും ഗുണദോഷിക്കുകയും ചെയ്തു നോക്കി. എന്റെ പെൺമക്കളിതാ ഇരിക്കുന്നു, അവർ വിവാഹിതരോ ദുർനടപ്പുകാരോ അല്ല. അവരെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുവാൻ തയ്യാറാണ്. അതാണല്ലോ ശുദ്ധിയും വെടുപ്പുമുള്ള കാര്യം. ഏതായാലും എന്റെ വീട്ടിൽ അതിഥികളായി വന്ന് ഇവരെ നിങ്ങൾ ഒഴിവാക്കണം. അവരോട് അപമര്യാദയായി പെരുമാറി എന്നെ അപമാനിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതൊക്കെ അവൻ കാണുമല്ലോ. തൻ്റെ ഇടവും വിവേകവുമുള്ള ഒരാളും നിങ്ങളിൽ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇമ്മാതിരി ധിക്കാരബുദ്ധി നിങ്ങൾക്ക് തോന്നുമായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഫലമുണ്ടായില്ല. തൻ്റെ പെൺമക്കളെയല്ല ഞങ്ങൾക്ക് ആവശ്യമെന്നും ഈ യുവാക്കളെ വിട്ടുകിട്ടുകയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്നായിരുന്നു ആ തെമ്മാടികളുടെ മറുപടി. ബനാത്തി എന്റെ പെൺമക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജനങ്ങളിലുള്ള പെൺമക്കളെ ഉദ്ദേശിച്ചാണെന്നും പ്രവാചകന്മാർ ജനങ്ങളുടെ പിതാവിന് തുല്യമായ ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് അങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടതായി പറയപ്പെടുന്നുമുണ്ട്. അള്ളാഹുവിനറിയാം. ഏതായാലും ആ തെമ്മാടികൾ തൻ്റെ വാക്കുകൾ അനുസരിക്കാത്തതിലും അവരെ തടയുവാൻ അദ്ദേഹത്തിന് കൽപ്പില്ലാത്തതിലും അദ്ദേഹം വമ്പിച്ച ധർമ്മസങ്കടത്തിലായി. നിങ്ങളെ നേരിടുവാനും നിങ്ങളെ തടയുവാനുമുള്ള ശക്തിയും സഹായവും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം സ്വയം വിലപിക്കുകയായി. ഈ ധിക്കാരം പ്രവർത്തിച്ച ആ തെമ്മാടികളുടെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞതായി സൂറത്തുൽ ഖമറിൽ കാണാവുന്നതാണ്. അതിലെ വാചകം വലഖദ് റാവദൂഹു അൻ ലൈഫിഹി ഫതമസ്നാ അയ്യുനഹും, സാരം അവർ അദ്ദേഹത്തിൻ്റെ അതിഥികളെ കിട്ടുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അപ്പോൾ നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി. ഖമർ 37. ഇതെല്ലാം കഴിഞ്ഞ ശേഷം തങ്ങൾ ആരാണെന്നും തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയിച്ചുകൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു.
2: വചനം 81. കാലു, അവർ പറഞ്ഞു, യാ ലൂത്തു, ലൂത്തേ, ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ റുസുലു, ദൂതന്മാരാണ്, റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ, ലയ്യസിലു, അവർ ചേരുന്നതേയല്ല, ഇലൈക്ക, നിന്റെ അടുക്കലേക്ക്, ഫഅസ്രി, അതിനാൽ രാത്രിയിൽ നീ യാത്ര ചെയ്യുക, ബി അഹ്ലിക്ക, നിന്റെ സ്വന്തക്കാരെയും കൊണ്ട്, ബിഖിത്ഇൻ, ഒരംശത്തിൽ, മിനല്ലൈലി, രാത്രിയിൽ നിന്നുള്ള, വലാ യൽതഫിത്ത്, തിരിഞ്ഞു നോക്കുകയും അരുത്, മിങ്കും, നിങ്ങളിൽ നിന്ന്, അഹദുൻ, ഒരാളും, ഇല്ലംറഅതക, നിന്റെ സ്ത്രീ ഒഴികെ, ഇന്നഹു, നിശ്ചയമായും അത് അഥവാ കാര്യം, മുസീബുഹ, അവൾക്ക് ബാധിക്കുന്നതാണ്, മാ അസ്വാബഹും, അവർക്ക് ബാധിക്കുന്നത്, ഇന്ന മൗഇദഹും, നിശ്ചയമായും അവരുടെ വാഗ്ദത്ത സമയം, അസ്സുബുഹു, പ്രഭാതമാണ് അഥവാ പുലർച്ചയാണ്, അലൈസ സുബുഹു, പ്രഭാതമല്ലയോ, ബിഖരീബ്, സമീപസ്ഥം.

0: الصبح أليس الصبح بقريب.
1: അവർ അഥവാ ദൂതന്മാർ പറഞ്ഞു, ലൂത്തെ, ഞങ്ങൾ താങ്കളുടെ റബ്ബിന്റെ ദൂതന്മാരാണ്. അവർ അഥവാ ആ ജനങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് ഉപദ്രവാർത്ഥം വന്നു ചേരുകയില്ല തന്നെ. ഇനി താങ്കൾ താങ്കളുടെ ആൾക്കാരെ അഥവാ കുടുംബത്തെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ രാത്രി കഴിയും മുമ്പ് യാത്ര ചെയ്തുകൊള്ളുക. നിങ്ങളിൽ നിന്ന് ഒരാളും പോകുമ്പോൾ തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്, താങ്കളുടെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ. നിശ്ചയമായും കാര്യം അവർക്ക് അഥവാ ആ ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവൾക്കും ബാധിക്കുന്നതായിരിക്കും. നിശ്ചയമായും അവരുടെ നിശ്ചിത സമയം പ്രഭാതമാകുന്നു. പ്രഭാതം ഇതാ സമീപത്തിലല്ലേ?
2: തങ്ങൾ മനുഷ്യരല്ല, ഈ രാജ്യക്കാരെ നശിപ്പിക്കുവാൻ അള്ളാഹു അയച്ച ദൂതന്മാരാണ് അഥവാ മലക്കുകളാണ്. താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ആ ദുഷ്ടന്മാർക്ക് താങ്കളോട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രഭാതത്തോടുകൂടി അവരുടെ കഥ കഴിയും. താങ്കളും വീട്ടുകാരും അതിനു മുമ്പായി രാത്രി തന്നെ സ്ഥലം വിടണം. പോകുമ്പോൾ ആരും പിന്നോക്കം തിരിഞ്ഞു നോക്കരുത്. പക്ഷേ താങ്കളുടെ ഭാര്യ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ് എന്നൊക്കെ മലക്കുകൾ ലൂത്ത് അലൈഹിസലാമിനെ അറിയിച്ചു. താങ്കളുടെ ഭാര്യ ഒഴികെ ഇല്ലംറഅതക് എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം രണ്ടു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യ ഒഴിച്ചുള്ള കുടുംബത്തെയും കൊണ്ടുപോകണമെന്നും ആരും തിരിഞ്ഞു നോക്കരുത്, പക്ഷേ താങ്കളുടെ ഭാര്യ തിരിഞ്ഞു നോക്കിയേക്കും എന്നുമാണത്. രണ്ടായാലും കലാശം ഒന്നിലേക്ക് തന്നെ. നൂഹ്നബി അലൈഹിസ്സലാമയുടെ ഭാര്യയെപ്പോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ എതിരാളികളായ അവിശ്വാസികളിൽ പെട്ടവളായിരുന്നുവെന്നും അദ്ദേഹത്തെ വഞ്ചിച്ചിരുന്നുവെന്നും സൂറത്തു തഹ്രീമിൽ കാണാവുന്നതാണ്. അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതായി 7:83, 29:32 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മലക്കുകൾ ഉപദേശിച്ച പ്രകാരം ലൂത്ത് നബി അലൈഹിസ്സലാമയും കുടുംബവും രാജ്യത്തിൻ്റെ പുറത്തുപോയി രക്ഷപ്പെട്ടുവെന്ന് പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരേ ഒരു വീടല്ലാതെ മുസ്ലിങ്ങളുടെ വീട് ഉണ്ടായിരുന്നില്ല എന്ന് 51:36 അള്ളാഹു പ്രസ്താവിച്ചിരിക്കൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സത്യവിശ്വാസികളും മാത്രമായിരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളതെന്നും വ്യക്തമാണ്. ആ ജനതയ്ക്ക് ബാധിച്ച ശിക്ഷ എന്തായിരുന്നുവെന്ന് അള്ളാഹു വിവരിക്കുന്നു.
3: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ അടിസ്ഥാനമാക്കി സൂറത്ത് ഹൂദിലെ 78 മുതൽ 81 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് തഫ്സീർ അമാനിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്ത

0: ശനി ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവർത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ

0: അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

فقد كذبوا فسيأتيهم أنباء ما كانوا به يستهزئون أولم يروا

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

بالآخرة مثل السوء ولله المثل الأعلى وهو العزيز الحكيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25 അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫൈസ്.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണവുമായി അബ്ദുൽ അസീസ് അൽ അഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീറു സഅദിയുടെ ശബ്ദാവിഷ്കാരം. നീർപ്പദം വാരികയിൽ ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നടത്തിയ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ഖുറൈഷ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ, അമ്മാ ബാദ്. ബഹുമാനരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾക്ക് ആയത്തുകൾക്ക് തഫ്സീറു സഅദിയിൽ നൽകപ്പെട്ടിട്ടുള്ള അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വവിഖ്യാതനായ ഖുർആൻ മുഫസ്സിർ നാസിറു സഅദിയുടെ, അബ്ദുൽ നാസിർ അസഅദിയുടെ തഫ്സീറു സഅദി എന്ന് പരക്കെ അറിയപ്പെടുന്ന അറബി തഫ്സീറിൻ്റെ മലയാള പരിഭാഷയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ മലയാള പരിഭാഷ, അതിൻ്റെ വ്യാഖ്യാനവും കൂടി നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും ഓരോ ഭാഗം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു, വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 106 അധ്യായം സൂറത്തു ഖുറൈശ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 4 വചനങ്ങളാണ് ഈ സൂറത്ത് മുഴുവനായും ഉള്ളത്. നമുക്ക് ആദ്യമായി സൂറത്തു ഖുറൈശ് എന്ന അധ്യായത്തിൻ്റെ മധുരപരമായിരിക്കുന്ന പാരായണം ശ്രദ്ധിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 106-ാം അധ്യായം സൂറത്ത് ഖുറൈശിൻ്റെ അതിമധുരമായ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഈ സൂറത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് അല്ലെങ്കിൽ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ സൂറത്തിലെ ആയത്തുകളിലുള്ള ഓരോ പദങ്ങളുടെയും അർത്ഥം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലി ഈലാഫി, ഇണക്കി അഥവാ പരിചയപ്പെടുത്തിയതിനാൽ ഖുറൈശിൻ, ഖുറൈശികളെ, ഈലാഫിഹിം അതായത് അവരെ ഇണക്കിയത്, രിഹ്ലതൻ യാത്ര, യാത്രക്ക്, അശ്ശിതാഇ ശൈത്യകാലത്തെ, വസ്വൈഫ് ഉഷ്ണകാലത്തെയും, ഫൽ യഅബുദു അതിനാൽ അവർ ആരാധിക്കട്ടെ, റബ്ബ ഹാദൽ ബൈത്തി ഈ വീട്ടിൻ്റെ റബ്ബിനെ, അല്ലദീ അത്വഅമഹും അവർക്ക് ഭക്ഷണം നൽകിയവനായ, മിൻ ജൂഉ വിശപ്പിന് പട്ടിണിയിൽ നിന്ന്, വ ആമനഹും അവർക്ക് അഭയം അഥവാ സമാധാനം നൽകുകയും ചെയ്ത, മിൻ ഖൗഫ് ഭയത്തിന് പേടിയിൽ നിന്ന്. സൂറത്തു ഖുറൈശിൻ്റെ ആയത്തുകളുടെ വാക്കർത്ഥമാണ് അല്ലെങ്കിൽ അതിലെ പദാനുപദ അർത്ഥങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ഓരോ ആയത്തിൻ്റെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് ഇങ്ങനെ കേൾക്കാം. ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ,
1: ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്
0: ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ,
1: ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്
0: ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ,

0: അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിനു പകരം സമാധാനം നൽകുകയും ചെയ്തവനെ. സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീറു സാഅദി നൽകിയ വിശദീകരണമാണ്, അതിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേൾക്കുന്നത്.
1: ജാറ് മജ്റൂറു കൊണ്ട് തുടങ്ങിയതിനാൽ ഈ അധ്യായം തൊട്ടു മുമ്പുള്ള അധ്യായവുമായി, അതായത് സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതായത് കഅബ പൊളിക്കാൻ വന്ന ആനക്കാരെക്കൊണ്ട് നാം ചെയ്തതെല്ലാം ഖുറൈശികൾക്കും അവരുടെ സുരക്ഷയ്ക്കും പൊതുനന്മയ്ക്കും ധനസമ്പാദനത്തിനും കച്ചവടത്തിനും വേണ്ടി ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും അവരുടെ യാത്ര വ്യവസ്ഥാപിതമാകുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ഖുറൈശികളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു നശിപ്പിക്കുകയും അറബികളുടെ മനസ്സുകളിൽ പരിശുദ്ധ ഹറമിൻ്റെയും അതിൻ്റെ സംരക്ഷകരുടെയും സ്ഥാനം ഉയർത്തി അവർ ആദരിക്കപ്പെടുകയും അവർ ഉദ്ദേശിക്കുന്ന ഏത് യാത്രകൾക്കും തടസ്സമാവാത്ത വിധത്തിൽ അള്ളാഹു അവരെ മഹോന്നരതാക്കുകയും ചെയ്തു. അതിന് നന്ദി ചെയ്യാനാണ് തുടർന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അതായത് അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ആരാധന അവനെ മാത്രമാക്കുകയും ചെയ്യുക. അല്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, ഭക്ഷണത്തിലുള്ള സുഭിക്ഷതയും ഭയത്തിൽ നിന്നുള്ള നിർഭയത്വവും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ നിർബന്ധമാക്കുന്ന ഭൗതികാനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. ആകയാൽ അള്ളാഹുവേ, പ്രത്യക്ഷവും പരോക്ഷവുമായ നിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയും തുതിയും നിനക്ക് മാത്രമാകുന്നു. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായിരിക്കെ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവ് എന്ന് പ്രത്യേകം പറഞ്ഞത് അതിൻ്റെ ശ്രേഷ്ഠതയെയും മഹത്വത്തെയും കുറിക്കുന്നു.
0: സൂറത്തു ഖുറൈശിന് തഫ്സീറു സഅദിയിൽ വന്ന വ്യാഖ്യാനമാണ്, അതിൻ്റെ വിശദീകരണമാണ് മലയാളത്തിൽ ഇപ്പോൾ നാം കേട്ടത്. ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സൂറത്തിൻ്റെ വ്യാഖ്യാനവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് സൂറത്തു ഖുറൈശിൻ്റെ തഫ്സീറു സഅദിയുടെ വിശദീകരണം.
3: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
4: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീമിന്റെ സമയമാണിപ്പോൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്നത്തെ അത്തഹ്സീനിലൂടെ ഹാഫിദ് അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശറിലെ 9-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون.
2: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വല്ലദീന വല്ലദീന ദാലിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കണം, ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടത്. എന്നിരുന്നാലും വല്ലദീന വല്ലസീന എന്നോ വല്ലദീന എന്നോ അല്ല. വല്ലദീന നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. വല്ലദീന തബവ്വഉ തബവ്വ വാവിന് ശബ്ദമുണ്ട്, അതുപോലെ ഹംസ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരണം. തബവ്വഉദ്ദാറ അല്ല തബവ്വഉദ്ദാറ അല്ല തബവ്വഉ തബവ്വഉദ്ദാറ തബവ്വഉദ്ദാറ. വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾ ഇതൊക്കെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഖുർആനിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യണം ആ ഭാഗമൊക്കെ, എന്നാലാണ് നമ്മളത് പാരായണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയുള്ളൂ.
1: തബവ്വഉദ്ദാറ വൽഈമാന വൽഈമാനല്ല വൽഈമാന മിൻ ഖബ്ലിഹിം അല്ല മിൻഖ.
2: നൂൻ സാക്കിനയ്ക്ക് ശേഷം ഖാഫ് വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്, അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്ന അതും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. മിൻ ഖബ്ലിഹിം
1: ബ ഇനെ ഖൽഖല ചെയ്യണം. മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന
2: അല്ല ഹ തൊണ്ടയുടെ മധ്യഭാഗം യുഹി
1: യുഹിബ്ബൂന മൻഹാജറ
2: തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. നൂനിനെ കൃത്യമായിട്ട് ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം.
1: മൻ ഹാജറ ഇലൈഹിം വല
2: സാക്കിന മീമിന് ശേഷം വ രണ്ട് ചൂണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
1: ഇലൈഹിം വല വല യജിദൂന
2: ജീമിന് കെസറാണ്.
1: വല യജിദൂന
2: അലം യജിദിക്ക ഇത് കേട്ടിട്ടുണ്ടാവും. അലം യജിദിക്ക തീമൻ അവിടെയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഹർക്കത്തുകൾ തെറ്റിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
1: വല യജിദൂന ഫീ സുദൂരിഹിം സുദൂരിഹിം
2: സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം മണ്ണാക്കിലേക്ക് ഉയർത്തി ഇസ്തിഅല നൽകിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം.
1: ഫീ സുദൂരിഹിം ഹാജതൻ ഹ
2: തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. ഹാജത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ നമ്മൾ അങ്ങനെ തന്നെ ഓതി പറയരുത്. ഹാജത്തല്ല,
1: ഫീ സുദൂരിഹിം ഹാജതൻ ഹാജതമ്മ
2: തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിക്കണം, ഇദ്ഹാം ചെയ്ത് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഓതണം അവിടെ.
1: ഹാജതമ്മ
2: ശേഷം മീമിന് ശബ്ദമുണ്ട്, മണിക്കണം.
1: മിമ്മൂത്തു
2: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മുൻഫസിൽ 4-5 ഹർക്കത്തിൻ്റെ കദർ നീട്ടാവുന്ന മദ്ദ്.
1: മിമ്മൂത്തു
2: വയുസിറൂന അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ഫ ഒരിക്കലും സീനാവരുത്. യു സിറൂനല്ല, യു സിറൂന വയു സിറൂന വയു സിറൂന. ഫ ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട്, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട്, ദാലിനേക്കാൾ കൂടുതൽ വരണം. വയു സിറൂന അല അൻഫുസിഹിം, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ. അല അൻഫുസിഹിം, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻഫുസിഹിം, അൻഫുസിഹിം വലോ, സാക്കിന മീമിന് ശേഷം വ. ഇവിടെയും മീമും വാവൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കുക. വലൌ കാന ബിഹിം ഖസ്വാസ്വഹ, ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്, ഖ ശേഷം സ്വാദാണ്. സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട ഇസ്തിഅല എൻ്റെ അക്ഷരമാണ്. ഖസ്വാസ്വഹ, ഇവിടെ ഖസാസ എന്ന് പറയരുത്, ഖസ്വാസ്വഹ. വലൌ കാന ബിഹിം ഖസ്വാസ്വഹ, നിർത്തുമ്പോൾ ഖസ്വാസ്വഹ. തഇന് സുക്കൂൻ നൽകിക്കൊണ്ട്, ഹ എൻ്റെ ശബ്ദം നൽകിക്കൊണ്ട് നിർത്തണം. ഖസ്വാസ്വഹ. ومن يوق ساكنا نون ششم يا نونين يا اليك ادغام ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ومن يوق قافന്റെ ഉച്ചാരണം ശ്രദ്ധിക്ക. شح نفسي, شح شح ഹ തൊണ്ടയുടെ മധ്യഭാഗം ശബ്ദമുണ്ട്, വളരെ അധികം ശ്രദ്ധിക്കണം. ومن يوق شح نفسي فاولئك മദ്ദ് മുത്തസിൽ, ഫ ഉലായിക്ക, ഫൗലായിക്ക എന്നായിരിക്കും ധാരാളം ആളുകളും പറയുക. ഹംസയൊന്നും കാണുന്നല്ല, ഫ ഉലായിക്ക, ഫ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന കോതിപ്പോവും. അങ്ങനെയല്ല, ഫ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, ഹംസയും ഹാഉം എല്ലാം വളരെ കൃത്യമായിട്ട് മഖർജ ശരിയാക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ ആറ് അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെഭാഗം എ ഹ, തൊണ്ടയുടെ മധ്യഭാഗം അ ഹ, തൊണ്ടയുടെ മുകൾ ഭാഗം ഗ ഖ, ഈ ആറ് അക്ഷരങ്ങളുടെ മഖ്റജ്, അതുപോലെ തന്നെ ഖാഫും എല്ലാം ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം. വല്ലദീന തബവഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. سورة الحشر لا ഒൻപതാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ അത്തഹ്സീനിൻ്റെ എപ്പിസോഡിൽ സൂറത്തുൽ ഹശറിൽ നിന്നും ഒൻപതാമത്തെ ആയത്താണ് നമ്മൾ അൽഹംദുലില്ലാ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 25 സൂറ ഫുർഖാൻ 36 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖാസ്.
1: أعوذ بالله من الشيطان الرجيم.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: سمعنا قرآنا عجبا.

നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതിയ

ليجزيهم الله أحسن ما عملوا ويزيدهم من فضله.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ, നല്ലൊരു,
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിൻ്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: هي الحبيبة والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: Peace Quran Radio. Tafsir Amani. Muhammad Amani Maulavi Rahimahullah രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവും കേൾക്കാം.
3: വചനം 71. അമ്റഅതുഹു, അദ്ദേഹത്തിന്റെ സ്ത്രീ അഥവാ ഭാര്യ, ഖായിമത്തുൻ, നിൽക്കുന്നവളായിരുന്നു. ഫദഹികത്, അപ്പോൾ അവൾ ചിരിച്ചു. ഫബശ്ശർനാഹ, അപ്പോൾ അവൾക്ക് നാം സന്തോഷമറിയിച്ചു. ബിഇസ്ഹാഖ, ഇസ്ഹാഖിനെ പറ്റി. വമിം വറാഇ, പിന്നാലെ. ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെ. യാക്കൂബ്, യാക്കൂബിനെയും.

0: അദ്ദേഹത്തിന്റെ സ്ത്രീ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിരിച്ചു. അപ്പോൾ നാം, അഥവാ അള്ളാഹു, ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിന്റെ പിന്നാലെ യഅ്ഖൂബിനെയും കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു.
1: ഭർത്താവിനും അതിഥികൾക്കും ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുകൊണ്ട് വീട്ടുകാരി അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹ അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കുവാനും വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുവാനും വേണ്ടിയായിരിക്കും അത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനത മുഴുവനും താഴെ കാണാവുന്നതുപോലെ പ്രകൃതി വിരുദ്ധമായ നീചവൃത്തിയിലും തോന്നിയവാസങ്ങളിലും അതിരുകവിഞ്ഞിരിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതാനും ആ ജനതയെ നശിപ്പിക്കുന്ന വിവരം അറിഞ്ഞതായ സന്തോഷം കൊണ്ടോ അതിഥികൾ ആരാണെന്നറിഞ്ഞതിലുള്ള മനസ്സമാധാനം കൊണ്ടോ സാറ ചിരിച്ചു, അള്ളാഹു ആലം. ഈ അവസരത്തിൽ മലക്കുകൾ തങ്ങളുടെ വരവിന്റെ മറ്റേ ഉദ്ദേശ്യം അറിയിച്ചു. അവർക്കൊരു പുത്രൻ ഉണ്ടാവാൻ പോകുന്നുവെന്നും പിന്നീട് ആ പുത്രൻ വഴി ഒരു പൗത്രനും ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയായിരുന്നു അത്. പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമയും പൗത്രൻ യാക്കൂബ് അലൈഹിസ്സലാമയും തന്നെ. സന്തോഷ വാർത്ത അറിയിച്ചത് മലക്കുകൾ മുഖേനയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ബഷർന നാം സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് പറഞ്ഞത്. ഇതുവരെയും മക്കൾ ജനിച്ചിട്ടില്ലാത്ത താനും തന്റെ ഭർത്താവും വലിയ വൃദ്ധന്മാരായിരിക്കുന്ന അവസരത്തിലുള്ള ഈ വാർത്ത അവരെ അത്ഭുതപ്പെടുത്തി.
2: വചനം 72. കാലത്ത്, അവൾ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടമേ, അലിദു, ഞാൻ പ്രസവിക്കുകയോ, വഅന, ഞാനായിരിക്കെ, അജൂസുൻ, ഒരു കിഴവി, വഹാദ, ഇത്, ബഅലി, എന്റെ ഭർത്താവ് ശൈഖ, വൃദ്ധനായിക്കൊണ്ട്, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലഷൈഉൻ, ഒരു കാര്യം തന്നെ, അജീബ്, അത്ഭുതകരമായ.

0: അവൾ പറഞ്ഞു, കഷ്ടം അഥവാ ആശ്ചര്യം തന്നെ, ഞാൻ ഒരു കിഴവിയായിരിക്കെ ഞാൻ പ്രസവിക്കുകയോ? ഇതാ എന്റെ ഭർത്താവ് ഒരു വൃദ്ധനുമായിരിക്കെ നിശ്ചയമായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ.
1: വചനം 73. ഖാലു, അവർ പറഞ്ഞു, അതഅജബീന, നീ അത്ഭുതപ്പെടുന്നുവോ, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം, വബറകാത്തുഹു, അവൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അഹ്ലൽ ബൈത്ത്, വീട്ടുകാരെ, ഇന്നഹു, നിശ്ചയമായും അവൻ, ഹമീദുൻ, സ്തുത്യർഹനാണ്, മജീദുൻ, മഹത്വമേറിയവനാണ്.

0: അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുന്നുവോ? അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ടാവട്ടെ. വീട്ടുകാരെ, നിശ്ചയമായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു.
1: യാ വൈലത്ത എന്ന വാക്കിനർത്ഥം കഷ്ടമേ, നാശമേ എന്നൊക്കെയാണെങ്കിലും സന്തോഷ സൂചകമായ ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ അത്ഭുതം തന്നെ എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാറുള്ളൂ. സ്ത്രീകളുടെ സംസാരത്തിലാണ് ഈ പ്രയോഗം അധികം കാണപ്പെടാറുള്ളതും. സൂറത്ത് ദാരിയാത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉറക്കെ ഒരു ശബ്ദത്തോടുകൂടി മുന്നോട്ട് വന്ന് മുഖത്തടിച്ചുകൊണ്ട് ഞാൻ വന്ധ്യയായ ഒരു കിഴവി എന്ന് പറഞ്ഞു. ദാരിയാത്ത് 29. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് 100 സാറയ്ക്ക് 90 വയസ്സായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം.
2: വചനം 74. ഫലമ്മാ ദഹബ, എന്നിട്ട് പോയപ്പോൾ, അൻ ഇബ്രാഹീമ, ഇബ്രാഹീമിനെ വിട്ട്, അർറൗഉ, പരിഭ്രമം, വജാഅത്തുഹു, അദ്ദേഹത്തിന് വരികയും, അൽബുഷ്ര, സന്തോഷവാർത്ത, യുജാദിലുനാ, നമ്മോടദ്ദേഹം തർക്കിക്കുന്നു, ഫീ കൗമി, ജനങ്ങളുടെ കാര്യത്തിൽ, ലൂത്തിൻ, ലൂത്തിൻ്റെ.

0: പോവുകയും അദ്ദേഹത്തിന് സന്തോഷവാർത്ത വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അതാ ലൂത്തിന്റെ ജനങ്ങളുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു.
1: വചനം 75. ഇന്ന ഇബ്രാഹീമ, നിശ്ചയമായും ഇബ്രാഹീം ലഹലീമുൻ, സഹനശീലൻ തന്നെ. അവ്വാഹുൻ, വളരെ മടക്കമുള്ളവനാണ്. മുനീബുൻ, വിനയം കാണിക്കുന്നവനുമാണ്.
2: ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്.
0: നിശ്ചയമായും ഇബ്രാഹീം സഹനശീലനും വളരെ മനസ്സ് മടക്കമുള്ളവനും വിനയമനസ്കനും തന്നെയാകുന്നു.
1: വചനം 76. യാ ഇബ്രാഹീമു, ഇബ്രാഹീമേ, അഅരിദ്, നീ തിരിഞ്ഞുകളയുക. അൻഹാദ, ഇതിൽ നിന്ന്. ഇന്നഹു, നിശ്ചയമായും കാര്യം. ഖദ്ജാ, വന്നുകടിഞ്ഞു. അമ്രു റബ്ബിഖ്, നിന്റെ റബ്ബിന്റെ കൽപ്പന. വ ഇന്നഹും, നിശ്ചയമായും അവർ. ആതീഹിം, അവർക്ക് വരുന്നതാകുന്നു. അദാബുൻ, ശിക്ഷ. ഗൈറു മർദൂദ്, തടുക്കാവതല്ലാത്ത.
2: യാ ഇബ്രാഹീമു

0: ഇബ്രാഹീമേ, ഇതിൽ അഥവാ ഈ തർക്കത്തിൽ നിന്ന് തിരിഞ്ഞു കളയുക. നിശ്ചയമായും കാര്യം തന്റെ റബ്ബിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു. നിശ്ചയമായും അവർ അഥവാ ആ ജനങ്ങൾ അപ്രതിരോധ്യമായ ഒരു വമ്പിച്ച ശിക്ഷ അവർക്ക് വരുന്നതുമാകുന്നു.
1: സാരം, മലക്കുകൾ തങ്ങളെ പരിചയപ്പെടുത്തുകയും തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വിവരിക്കുകയും ചെയ്തതോടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശങ്കയും പേടിയും നീങ്ങി. മക്കളുണ്ടാവാൻ പോകുന്ന സന്തോഷവാർത്തയും ലഭിച്ചു. അങ്ങനെ മനസ്സന്തോഷം വന്നപ്പോൾ അദ്ദേഹം ലൂത്ത് നബി അലൈഹിസ്സലാമിയുടെ ജനങ്ങളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നടത്തുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു അവിവേകിയോ അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യുന്ന ആളോ ആയതുകൊണ്ടല്ല അത്. അദ്ദേഹം വളരെ സഹനവും ഭക്തി വിനയവും ഒക്കെയുള്ള ആൾ തന്നെയാകുന്നു. മലക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ജനങ്ങളെപ്പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല, അവരെ ശിക്ഷിക്കുന്ന കാര്യം തീർച്ചപ്പെടുത്തി കഴിഞ്ഞതാണ്, അവരതിന് അർഹരുമാണ്, ആ ശിക്ഷ ഒരിക്കലും ഒഴിവാക്കപ്പെടുകയുമില്ല, അതുകൊണ്ട് അവരെപ്പറ്റിയുള്ള വാഗ്വാദം അങ്ങ് വിട്ടേക്കുക. മലക്കുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരും അവന്റെ കൽപ്പന നടപ്പിലാക്കുവാൻ വന്നവരുമായ സ്ഥിതിക്ക് അവരോട് നടത്തുന്ന വിവാദം അള്ളാഹുവിനോട് നടത്തുന്നതിന് തുല്യമായതുകൊണ്ടാണ് നമ്മോട് തർക്കിക്കുന്നു, യുജാദിലുന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദത്തെപ്പറ്റി തർക്കമെന്ന് പറഞ്ഞുവെങ്കിലും അത് സാധാരണഗതിയിലുള്ള ഒരു തർക്കമായിരുന്നില്ല. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുന്ന ശിക്ഷയെപ്പറ്റി കേട്ടപ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുകയുണ്ടായില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിയെയും ആ ജനതയിലുണ്ടാകുന്ന സത്യവിശ്വാസികളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിൽ അലിവ് തോന്നി. അന്വേഷണാർത്ഥം അദ്ദേഹം അവരോട് ചില ചോദ്യങ്ങൾ നടത്തി. ഇതിനെപ്പറ്റിയാണ് തർക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് അൻകബൂത്തിൽ പറയുന്നു, വലമ്മാ ജാഅത്ത് റുസുലുന ഇബ്രാഹീം, സന്തോഷവാർത്തയുമായി ഇബ്രാഹീമിന്റെ അടുക്കൽ നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാജ്യക്കാരെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കുവാൻ പോകുന്നവരാണ്, കാരണം അവർ അക്രമികളായിരിക്കുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അവർ പറഞ്ഞു, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾ നല്ലവണ്ണം അറിയുന്നതാണ്. അദ്ദേഹത്തെ അഥവാ ലൂത്ത് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ആ സ്ത്രീ ശിക്ഷയിൽ അകപ്പെടുന്നവളാണ്. അങ്കബോത്ത് 31-32. ഈ തർക്കത്തിന്റെ വിശദീകരണമെന്നോണം വന്നിട്ടുള്ള ഒന്നിലധികം റിവായത്തുകൾ കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ആകെ സാരം ഇതാണ്. ആ രാജ്യം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് അതിൽ നൂറുകണക്കിന് സത്യവിശ്വാസികൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാൽ അവരെ നശിപ്പിക്കുകയില്ലെന്ന് അവർ മറുപടി പറഞ്ഞു. പത്തുകണക്കിലോ എന്നും ചോദിച്ചു, അപ്പോഴും ഇല്ലെന്ന് പറഞ്ഞു. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്നാൽ അതിൽ ലൂത്ത് ഉണ്ടല്ലോ. അപ്പോഴാണ് മലക്കുകൾ പറഞ്ഞത്, അവിടെ ഉള്ളവരെപ്പറ്റി ഞങ്ങൾക്കറിയാം, ലൂത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള ആൾക്കാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ അടുക്കൽ മലക്കുകൾ ചെന്നതിനെയും മറ്റും സംബന്ധിച്ച് ബൈബിളിൽ ഉൽപ്പത്തി 18 ഒരു നീണ്ട വിവരണം കാണാം. അതിൽ പറഞ്ഞത് ചിലതൊക്കെ സ്വീകാര്യമാണെങ്കിലും മലക്കുകൾ ഭക്ഷണം കഴിച്ചുവെന്ന് പറഞ്ഞത് സ്വീകരിക്കുവാൻ സാധ്യമല്ല. ചിലത് രണ്ടും തീർത്തും പറയുവാനും നിവൃത്തിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വദേശമായ ഇറാഖിൽ നിന്ന് ഹിജ്റ പോരുമ്പോൾ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും ഒന്നിച്ചുണ്ടായിരുന്നു. നേരത്തെ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അവർ ഫലസ്തീനിൽ വന്ന ശേഷം ലൂത്ത് അലൈഹിസ്സലാം സദൂം ഗമുരിയ പ്രദേശങ്ങളിൽ താമസമുറപ്പിച്ചു. അവിടെയുള്ളവരിൽ അദ്ദേഹം റസൂലായി നിയോഗിക്കപ്പെടുകയും ചെയ്തു.
2: വചനം 77. വലമ്മാ ജാഅത്ത്, വന്നപ്പോൾ, റുസുലുന, നമ്മുടെ ദൂതന്മാർ, ലൂത്തൻ, ലൂത്തിൻ്റെ അടുക്കൽ, സീഅ, അദ്ദേഹത്തിനനിഷ്ടമായി, ബിഹിം, അവർ മൂലം, വദാഖ ബിഹിം, അവരെ കൊണ്ട് ഇടുങ്ങുകയും ചെയ്തു, ദർആ, മുഴങ്കൈ അഥവാ മനസ്സ്, വഖാല, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ, ഇത്, യൗമുൻ, ഒരു ദിവസമാണ്, അസീബ്, കഠിനമായ.

0: നമ്മുടെ ദൂതന്മാർ ലൂത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവർ മൂലം അദ്ദേഹത്തിന് വ്യസനം അഥവാ അനിഷ്ടം പിടിപെടുകയും അവർ മൂലം മനസ്സിടുങ്ങുകയും ചെയ്തു. ഇതൊരു കഠിനമായ ദിവസമാണ് എന്നദ്ദേഹം പറയുകയും ചെയ്തു.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ നിന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്നു. സുന്ദരന്മാരായ യുവാക്കളുടെ വേഷത്തിലായിരുന്നു അവർ ചെന്നത്. ആ നാട്ടുകാരാകട്ടെ കാമവികാരങ്ങളടക്കുവാൻ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ ഉപയോഗപ്പെടുത്തുക മുതലായ നീചകൃത്യങ്ങളിൽ അതിരുകവിഞ്ഞവരായിരുന്നു. അവരെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ലൂത്ത് അലൈഹിസ്സലാം. ഈ സന്ദർഭത്തിൽ തൻ്റെ വീട്ടിൽ ആ യുവാക്കളുടെ സാന്നിധ്യം പല അനർത്ഥങ്ങൾക്കും കാരണമായേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതാണ് അവർ മൂലം അദ്ദേഹത്തിന് വ്യസനവും മനഃപ്രയാസവും ഉണ്ടാകുവാൻ കാരണം. തങ്ങൾ മലക്കുകളാണെന്ന വസ്തുത വെളിപ്പെടുത്തുന്നതുവരേക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ തന്നെ അവർ കേവലം മനുഷ്യാതിഥികളായി മാത്രമേ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നുള്ളൂ. മറഞ്ഞ കാര്യം അള്ളാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ലല്ലോ. ലാക സറഅൻ എന്ന വാക്കിൻ്റെ സാക്ഷാലർത്ഥം അദ്ദേഹം മുഴങ്കൈ ഇടുങ്ങി എന്നാകുന്നു. മനസ്സുമുട്ടി, പ്രയാസം തോന്നി, മനസ്സ് ഇടുങ്ങി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലാണ് അതിൻ്റെ പ്രയോഗം. നേരെ മറിച്ച് മനസ്സിന് വിശാലതയും വികാസവും തോന്നി എന്ന അർത്ഥത്തിൽ ത്വാല സറഅൻ, വസിഅ സറഅൻ, മുഴങ്കൈ നീണ്ടു, വിശാലമായി എന്നിങ്ങനെയും പറയപ്പെടാറുണ്ട്.
2: നമ്മൾ കേട്ടത് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്ത് ഹൂദ് 71 മുതൽ 77 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കാതോർത്തത്.
3: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما جاء أمرنا جعلنا عاليها سافلها عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സൂറത്തുൽ ഹൂദിലെ 82-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇൻഷാഅല്ലാ, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചത് ദുനിയാവിൽ തന്നെ അവർക്ക് ശിക്ഷ വന്നു ഭവിച്ചതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം നമ്മളൊന്ന് മനസ്സിലാക്കാം. ഫലമ്മാ ജാ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കൽപ്പന വന്നെത്തിയപ്പോൾ, ജഅൽന, നാം ആക്കി, ആലിയഹ സാഫിലഹ, അതിൻ്റെ മുകളിനെ അതിൻ്റെ താഴെ, കീഴ്മേൽ മറിച്ചു നടത്തും. മുകളിലുള്ളതിനെ താഴേക്കാക്കി എന്ന് പറഞ്ഞാൽ കീഴ്മേൽ മറിച്ചു ആ നാടിനെ. വാം ത്വർന, നാം വർഷിപ്പിച്ചു, മഴ പെയ്യിക്കുന്നതുപോലെ പെയ്യിപ്പിച്ചു, അലൈഹ, അവരുടെ മേൽ, ഹിജാറത്തൻ, കല്ലുകൾ, ബിൻസിജീലിൻ, മല്ലൂദ്, തുടരെ തുടരെയുള്ള അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ, ശിക്ഷയുടെ കല്ലുകൾ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഉള്ള വചനങ്ങളിലൂടെ അള്ളാഹു ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയുടെ അവസ്ഥ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രകൃതി വിരുദ്ധമായ ഗുരുതരമായ കുറ്റം ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ അടുത്തേക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ അള്ളാഹു നിയോഗിച്ചു. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മലക്കുകൾ തന്നെയായിരുന്നു മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെന്നത്. ഇസ്ഹാഖ് അലൈഹി സ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ പുത്രനെ ഉണ്ടാകുന്ന സന്തോഷവാർത്ത അറിയിച്ച് മലക്കുകൾ ലൂത്ത് നബിയുടെ ജനതയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നത്. ആ വിവരം ലൂത്ത് നബിയുടെ ഭാര്യ ആ നാട്ടിലുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുകയാണ്. കാരണം ആ നാട്ടിലുള്ള ആളുകളെപ്പറ്റി നമുക്കറിയാം, അവർ പുരുഷന്മാർ പുരുഷന്മാരെ പ്രാപിക്കുന്ന ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പാപം ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ ഈ വിവരം അറിയുന്നത് ലൂത്ത് നബിയുടെ ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹു ഏറ്റവും നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് സൂറത്തു തഹരീമിൽ രണ്ടു സ്ത്രീകളെയാണ്. ഒന്ന് നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെയും മറ്റൊന്ന് ലൂത്ത് നബിയുടെ ഭാര്യയെയും. ലോകത്തിലേറ്റവും നല്ല സ്ത്രീകൾക്കുദാഹരണം അള്ളാഹു അതേ അധ്യായത്തിൽ തന്നെ നമ്മളെ പഠിപ്പിച്ചു.

ുള്ള ദുർനടപ്പുകാരായ ആളുകൾ അറിയിക്കുന്നത് എന്ത്, തങ്ങളുടെ വീട്ടിലിങ്ങനെ സുന്ദരന്മാരായ ആളുകൾ എത്തിയിട്ടുണ്ട്, അവർക്കും മനസ്സിലായിട്ടില്ല ഇതല്ലാൻ്റെ മലക്കുകളാണെന്നുള്ളത്. അപ്പോൾ അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാം ആകെ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം എന്താ, തൻ്റെ വീട്ടിൽ ഇത്ര സൗന്ദര്യമുള്ള പുരുഷന്മാരായ ഈ അതിഥികൾ വന്ന വിവരം തൻ്റെ നാട്ടുകാരറിഞ്ഞാൽ അവരിവിടെ ഓടിവരും, എനിക്കവരെ പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ, ഞാനാകെ അപമാനിതനാകുമല്ലോ, ഞാൻ എന്തു ചെയ്യും എന്ന് തുടങ്ങിയ പല ആശങ്കകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അവസാനം നാട്ടുകാർ അറിഞ്ഞു, അവരോടി വന്നു അവരുടെ തോന്നിയാസത്തിന് വേണ്ടി. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കരഞ്ഞു പറയുന്നുണ്ട്, യാ ഖൗമി ഹാഉലാ ഇബനാത്തി ഹുന്ന അത്ഹറു ലക്കും, എൻ്റെ പെൺമക്കളിതാ, അവരെ നിങ്ങൾക്ക് ഞാൻ മാന്യമായി കല്യാണം കഴിച്ചു തരാലോ. വലാ തുഹ്സൂനി ഫീ ളൈഫി, ഈ അതിഥികളുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ മാനം കെടുത്തരുത്. അലൈസ മിൻകു റജുലു റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന മാന്യതയുള്ള വിവേകമുള്ള ഒരുത്തനെങ്കിലും ഇല്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്ലാം തൻ്റെ സങ്കടം ആവലാതി അവരോട് പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മറുപടി എന്താ, ഖാലു ലഖദ് അലിംത മാലനാ ഫീ ബനാതിക് മിൻ ഹഖിൻ, ന്യായമായിട്ടും അവർ പറയണം, സത്യമായിട്ടും നിനക്കറിയില്ലേ ലൂത്തേ, മാലനാ ഫീ ബനാതിക്, നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് നിനക്കറിവില്ലേ. വൈന്നക്കല തലമുമാരുരീത്, ഞങ്ങളുടെ ആഗ്രഹം ആവശ്യം എന്താണെന്നുള്ളതും ലൂത്തെ നിനക്ക് നന്നായിട്ടറിയാലോ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വന്ന, നിൻ്റെ വീട്ടിൽ വന്ന ഈ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്നാണവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്സലാം ആകെ അസ്വസ്ഥനായി വേവലാതിയോട് പറയുന്നുണ്ട്, എന്താണ്, എനിക്ക് നിങ്ങളെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെല്ലാവരെയും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാനിപ്പോൾ പ്രതിരോധിക്കുമായിരുന്നു, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ എനിക്ക് ആശ്രയിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായത് ഈ വൃത്തികേടിനോട്, തിന്മകളോട് എത്ര തന്നെക്കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിലും ഒരു പോയിൻ്റിൽ പോലും യോജിക്കാൻ കഴിയാത്ത നിലപാടാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, മൻ റഅ മിൻകും മുൻകരൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി അല്ലേ. ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ, ഒരാൾ ഒരു തെറ്റ്, ഒരു വിശ്വാസി എന്തിയാണ്, അവൻ്റെ വീട്ടിലോ നാട്ടിലോ അവൻ ഇടപെടുന്നിടത്തോ എന്തെങ്കിലും തെറ്റുകൾ, തിന്മകൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവനത് കൈകൊണ്ട് തടയാൻ സാധിക്കുന്ന, സ്വാധീനമുള്ള, അധികാരമുള്ള, ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ആ തിന്മയെ കൈകൊണ്ട് തടയണം. ഇനി നാവുകൊണ്ട്, കയ്യൂക്കുകൊണ്ട് ചെയ്യാൻ കഴിയില്ല, വാക്കുകൊണ്ട് എന്ത് ചെയ്യണം, ആ തെറ്റിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഒന്നിനും കഴിയാത്തൊരിടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അതിനോടുള്ള വെറുപ്പും വിദ്വേഷവും ആ തിന്മയോട് ഉള്ളത് പ്രകടിപ്പിക്കണം, അതെങ്കിലും ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതുമില്ലാത്തവൻ്റെ കൽബിൽ വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ബാക്കിയുണ്ടാവില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തിന്മകളോട്, തോന്നിയാസങ്ങളോട്, വൃത്തികേടുകളോട്, ഏറ്റവും വലിയ കുറ്റം തിന്മ, ഷിർക്കാണ്. ആ ഷിർക്കിനോട്, കുഫറിനോട്, അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ തിന്മകളോടും നമ്മളുടെ മനസ്സിലെന്താണ്ട് അവിടെ നിലപാട്, ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അതിനോട് സമരസപ്പെടുന്ന ഒരു സംഗതി ഇല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. മിനിമം അവൻ്റെ മനസ്സിലെങ്കിലും വെറുപ്പ് വേണം ആ തിന്മയോട്. ലൂത്ത് നബി അലൈഹി സ്ലാം അതാണ് ഇവിടെ ചെയ്യുന്നത്. തൻ്റെ നാട്ടിലും ഒരു മഹാജനക്കൂട്ടം വരുമ്പോൾ ഏകനായൊരു പ്രവാചകന്, ഒരു മനുഷ്യനായൊരു പ്രവാചകന് അവരെ പ്രതിരോധിക്കാൻ കുറേ പരിമിതികളുണ്ട്. എന്നാൽ പോലും അദ്ദേഹം വിട്ടുകൊടുക്കാതെ വളരെ മാന്യമായ രൂപത്തിലും എന്നാൽ വളരെ ശക്തമായ നിലപാടിലും അദ്ദേഹം തൻ്റെ തെറ്റിനോടുള്ള, ഈ അവരുടെ വൃത്തികേടിനോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളെ കൂട്ടത്തിൽ വിവേകമുള്ളവരില്ലേ, എനിക്കൊരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു, നിങ്ങളെ ഞാൻ തടയുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പോയിന്റിൽ അദ്ദേഹം അതിനോട് എന്ത് ചെയ്യുന്നില്ല, യോജിക്കുന്നില്ല എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. അതാണ് നബിമാർ. അപ്പോൾ ആ നബിമാരിലാണ് നമുക്ക് മാതൃക. ലൂത്ത് നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നത് വെറുതെ അന്ന് നടന്നൊരു കഥ കേൾക്കാനും ഒരു ചരിത്രം അറിയാനും അല്ലല്ലോ. ആ ചരിത്രത്തിൽ വിശ്വാസികൾക്ക് എന്തുണ്ട്, പാഠമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട്
ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ അള്ളാഹുവിൻ്റെ നിയമം?

0: ങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരെ അവരുടെ പരിണിതി മഹാദുരന്തമായിരിക്കും എന്നത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നവർക്കായിരിക്കും ആത്യന്തികമായ വിജയമെന്നും ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ നിലപാടിവിടെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവസാനമാണ് ലൂത്ത് നബിയുടെ അടുക്കൽ വന്ന മലക്കുകൾ അവർ പറയുന്നത്, ഖാലു യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതരാണ്, അള്ളാഹിൻ്റെ അടുത്തു നിന്ന മലക്കുകളാണ്, മനസ്സിലായില്ലേ, ലൻ യസുലു ഇലൈക, നിന്റെ അടുത്തേക്ക് അവരെത്തൂല, അതിനവർക്ക് കഴിയില്ല. അവിടെ ഫഅസ്രി ബി അഹ്രി കബിഖിത്ഇം മിനൽ ലൈൽ, രാത്രിയുടെ ഒരു ഖിത്ഇൽ, ഒരു യാമത്തിൽ നീ എന്ത് ചെയ്യണം, ഫഅസിരി, രാപ്രയാണം ചെയ്യണം, ബി അഹ്ലിക, നിൻ്റെ കൂടെ വിശ്വസിച്ച വിശ്വാസികളായ നിൻ്റെ കുടുംബത്തെയും കൂട്ടിയിട്ട്. വലാ യൽത്തഫിത് മിങ്കും അഹദുൻ ഇല്ലംറഅതക, പോകുമ്പോൾ പിന്നിൽ നിന്ന് എന്ത് ശബ്ദം കേട്ടാലും എന്ത് തന്നെ കേട്ടാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്, നോക്കാതെ പോകണം, നിൻ്റെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹാമ അസ്വബഹും, ആ ജനതയെ ബാധിക്കുന്ന ശിക്ഷ നിൻ്റെ ഭാര്യയെയും ബാധിക്കും. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന മൗഇദഹും സുബ്ഹ്, തീർച്ചയായും അവർക്ക് വന്ന് ഭവിക്കുന്ന ശിക്ഷയുടെ സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് പ്രഭാതമാണ്, സുബഹാണ്. അലൈസ സുബഹു ബി ഖരീബ്, ആ പ്രഭാതം ഇവിടെ വളരെ തൊട്ടടുത്തല്ലേ, നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ, ഒരുങ്ങണില്ലേ എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്ലാമിനോട് ചോദിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും പുറപ്പെട്ടു പോവുകയാണ്. ഭാര്യയും കൂടെ കൂടും, പക്ഷെ അവർ തിരിഞ്ഞു നോക്കും. അങ്ങനെ പിന്നെ ആ നാട്ടിൽ എന്തു സംഭവിക്കുന്നു, ഫലമ്മാ ജാ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അള്ളാഹിൻ്റെ ശിക്ഷയുടെ കൽപ്പന അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, ജഅൽനാ ആലിയഹ സാഫിലഹ, ആ രാജ്യത്തെ നാം കീഴ്മേൽ മറിച്ചു, അലാന്ന മുകളിൽ, ആലിയഹ, അതിലെ മുഗൾ ഭാഗം, സാഫിലഹ, അതിൽ താഴ്ഭാഗത്തായി എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്തിന് താഴേക്കങ്ങോട്ട് മറിച്ചിട്ടു, കീഴ്മേൽ മറിക്കുക നമ്മൾ പറയും. അവരുടെ വീടും അവരുടെ സംവിധാനങ്ങളും എല്ലാത്തിനെയും അങ്ങോട്ട് എന്ത് ചെയ്തു, ആ ഗ്രാമത്തിനെ തന്നെ, ജഅൽന ആലിയഹ, ഏതാണ് ആ ഗ്രാമം, സ്വധൂം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ നാടിനെ എന്ത് ചെയ്തു, അള്ളാഹു അങ്ങോട്ട് കൈകാര്യം ചെയ്തു. എന്നിട്ടോ, വഅംതർന അലൈഹ, അവരുടെ മേൽ വർഷിച്ചു, മത്തറുന്ന നമുക്കറിയാം മഴയാണ്, മഴ പെയ്യുന്നത് പോലെ അവരുടെ മേൽ വന്ന് പതിക്കുകയാണ്. എന്ത്, ഹിജാറത്തമ്മിൻ സിജ്ജീലി മല്ലൂദ്, തീയിലിട്ട് ചൂള വച്ച് പഴുപ്പിക്കപ്പെട്ട ആ കല്ലുകൾ, ഹിജാറത്തുകൾ, മല്ലൂദ്. മല്ലൂദിന് രണ്ടർത്ഥം മുഫസ്സിർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മല്ലൂദ് എന്ന് പറഞ്ഞാൽ അടുക്കി അടുക്കി വെച്ച എന്ന് കാണാൻ കഴിയും, വേറെ സ്ഥലത്ത് കാണാൻ പറ്റും മല്ലൂദ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിനു പിറകെ ഒന്നായി, യത്തു ബഅലുഹ ബഅലൻ ഫീ നുസൂലിഹ അലൈഹിം, ഒന്നിനു പിറകെ ഒന്നായി തുടരെ തുടരെ അങ്ങനെ വരുന്ന കല്ല് അല്ലേ, അങ്ങനെ പിന്നെ ഉള്ള കല്ലുകൾ അങ്ങോട്ട് വന്നിട്ട് അവരുടെ മേലെ അങ്ങോട്ട് വർഷിക്കുകയാണ്. അത് ശിക്ഷയുടെ കല്ലുകളാണ്. തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, ആ കല്ലുകളിൽ മുസവ്വമഥൻ ഇൻദ റബ്ബിക്, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടവയത്രേ ആ കല്ലുകൾ. ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, അത് ഒമാഹിയ മിനല്വാലിമീന ബിബഈദ്, ഈ അക്രമകാരികളിൽ നിന്ന് അകലെയല്ല, വമാഹിയ, ആ കല്ലുകളല്ല, മിനല്വാലിമീൻ, ഈ അക്രമകാരികളിൽ നിന്ന്, ബിബഈദ്, അകലെയൊന്നുമല്ല. അതായത് മുസവ്വമഥൻ ഇൻദ റബ്ബിക്, അതിൽ ഒരു തഫ്സീർ കാണാൻ പറ്റും, ഓരോ കല്ലുകൾ ഈ ലൂത്ത് നബിയുടെ ജനതയിലെ അതിക്രമികളിൽ ആരുടെ മേൽ വന്നു പതിക്കണം എന്നുവരെ അടയാളം വച്ചിട്ടുണ്ട്, ആ കല്ലാണ് അവരുടെ മേൽ വന്നു പതിക്കുക എന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെയും അതേപോലെ അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെയും മുദ്രണം ചാർത്തിയ മുഅല്ലമത്ത് എന്ന് പറഞ്ഞാൽ അലൈഹ അലാമത്തുൽ അദാബി വൽ ഗളബി, അള്ളാഹിൻ്റെ ഗളബിൻ്റെയും അദാബിൻ്റെയും മുദ്രണം ചാർത്തിക്കപ്പെട്ട ആ കല്ലുകൾ, അത് അവരുടെ ജനതയുടെ മേൽ വന്ന് പതിക്കാണ്. അപ്പോൾ വമാഹിയ മിനല്വാലിമിൻ അല്ലദീന യുഷാബഹൂന ലിഫിഇലി ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ ആ ജനത ചെയ്യുന്ന ആ തിന്മകൾ ചെയ്യുന്നവരാരായാലും അവരുടെയൊക്കെ സമീപത്ത് ഈ ശിക്ഷയുടെ സംഗതി അവരവർ ഓർക്കണം. അത് അവർക്കും കൂടി ബാധകമാണ് എന്നുള്ള രൂപത്തിൽ കൂടി തഫ്സീറിൽ നമുക്കിതിൻ്റെ വിശദീകരണം കാണാൻ പറ്റും. അള്ളാഹു അഅലം. ഏതായാലും അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് വമാഹിയ മിനല്ലാലിമീ നബി ബഈദ്, അക്രമകളിൽ നിന്ന് അത് വളരെ ദൂരെയൊന്നുമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ മുഫസ്സിറുകൾ പല വിശദീകരണം ഈ ആയത്തിന് നൽകിയിട്ടുണ്ട്. അത് തുടർന്ന് വരുന്ന കല്ലുകളാണ്. അതേപോലെ ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവർത്തനത്തിനനുസരിച്ച് അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരുടെ പേര് ഉള്ള കല്ലുകളാണ് എന്നൊക്കെ. എന്തായാലും സദൂം എന്ന നാട് ഇന്നും ലോകത്തിനൊരു ദൃഷ്ടാന്തമാണ്. അവിടുത്തെ ഉത്ഖനന ഗവേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ടുകൾ ആധുനിക കാലഘട്ടത്ത് വന്നിരുന്നു. അവിടുത്തെ ആ കല്ലുകൾ, ആ മണ്ണുകൾ, അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? ഭൂമിയിൽ സാധാ സ്ഥലത്ത് കാണാത്ത തരത്തിലുള്ള മൂലകങ്ങളുള്ള രൂപത്തിൽ ഒരു പ്രത്യേകത അതിന് ആധുനിക റിസർച്ച് പഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ്. തോന്നിയാസങ്ങൾക്കും തിന്മകൾക്കും അതിന് ദീർഘായുസ്സില്ല. ദുരന്തകരമായൊരു പര്യവസാനമാണ് അതിനുണ്ടാവുക. അവസാനത്തെ വിജയം വിശ്വാസികൾക്കും പ്രവാചകന്മാർക്കും സത്യസന്ധർക്കും നന്മകൾക്കും മാത്രമായിരിക്കും എന്നൊക്കെയുള്ള പാഠങ്ങൾ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വിരോധിച്ച മഹാതിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഈ വിശ്വാസപരമായ കരുത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് ഹൂദിലെ 82-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ലൂത്ത് നബി അലഹിസ്ലാമയുടെ ജനത കീഴ്മേൽ മറിക്കപ്പെട്ട സംഭവം വിശദീകരിക്കുന്ന ഈ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ബോംബ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ സൂറത്തു സബാ സൂറത്തു സ്വഫാത്ത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ് ആണ് നമുക്കൊപ്പമുള്ളത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ സൂറത്തു സബഅ സൂറത്തു സ്വാഫാത്ത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: ാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, അവതരിപ്പിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: الرحمن الرحيم قد

ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: വിശ്വാസകാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيء. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിനാവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനെ കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: بِهِمْ وَلَا يَجِدُونَ فِي صُدُورِهِمْ حَاجَةً مِّمَّا أُوتُوا وَيُؤْثِرُونَ عَلَىٰ أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ وَمَن يُوقَ شُحَّ نَفْسِهِ فَأُولَٰئِكَ هُمُ الْمُفْلِحُونَ وَالَّذِينَ
1: വിശുദ്ധ ഖുർആൻ മനസ്സംഗങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറ അഹ്സാബ് വചനം 33. അവതരണം ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: وعليكم السلام ورحمة الله وبركاته. جزاك الله خيرا كثيرا. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 33-ാം വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ശവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: സൂറ സ്വാദ് മുതൽ സൂറ ഗാഫിർ വരെ പാരായണം, അഷ്ഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يسبحن بالعشي والإشراق والطير محشورة كل

فيها فبئس مثوى

0: وأدخلت في عباده وخسر هنالك الكافرون.
1: ما شاء الله، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദ് മുതൽ സൂറ ഗാഫിർ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുൽ അസീസ് അൽ അഹമ്മദ്.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥറ: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം.

0: സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിസ് അബ്ദുശ്ശുക്കൂർ നമുക്കായി ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹഷറിലെ 21-ാമത്തെ ആയത്താണ് ഇൻഷാഅല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ക്ലാസുകൾ കേൾക്കണം, പഠിക്കണം ഇൻഷാഅല്ലാഹ്. 21-ാമത്തെ ആയത്ത്.
5: لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون.
4: ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ലൗ അൻസൽന സാക്കിനായ നൂനു ശേഷം സ, ഇഖ്ഫാന്റെ അക്ഷരമാണ് സ. ഇവിടെ അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കണം. അൻസൽന
5: ഹാദൽ ഖുർആന, ഹാദ
4: തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹാന്റെ മഖ്റജ് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉച്ചരിക്കണം. ഹാദ, അതുപോലെ തന്നെ ദാല, ഹാസൽ ഖുർആന അല്ല ഹാദൽ. അൽ ഖുർആന, ഖുർആന, ഖുർആന എന്ന് ഓതിപ്പോവരുത്. അൽ ഖുർആന, അൽ ഖുർആന.
5: അലാ ജബലിൽ റഅയ്തഹു, അലാ
4: ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്.
5: അലാ ജബലിൽ റഅയ്തഹു, ജബലിൻ
4: തൻവീൻ ശേഷം ലം ഇദ്ഗാം ബിലഗുന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം.
5: ജബലിൽ റഅയ്തഹു,
4: അതുപോലെ തന്നെ ലറഅയ്തഹു, ലറഅയ്തഹു എന്ന് റായിനെ ഇങ്ങനെ പരത്തിയിട്ടല്ല പറയേണ്ടത്, അതിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
5: ലറ, ലറ, ലറഅയ്തഹു. ഖാശിഅൻ മുതസദ്ദിഅ, ഖാശിഅ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖാശിഅ, മുതസദ്ദിഅ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ മുതസദ്ദിഅ, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഖാശിഅൻ മുതസദ്ദിഅൻ, തൻവീന് ശേഷം മീമാണ്. മുതസദ്ദിഅൻ മിൻ, ഇവിടെയും തൻവീന് ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ്. ഇവിടെയൊക്കെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ, ഇങ്ങനെ ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖശ്യതില്ലാഹ്, മിൻ ഖ, സാക്കിനായ നൂനു ശേഷം ഖ ആണ്, നൂനിനെ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖ, മിൻ ഖശ്യതില്ലാഹ്, മിൻ ഖശ്യതില്ലാഹ്, ല മിൻ ഖശ്യതില്ലാഹ്, ഹ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യാം. വതിൽകൽ അംസാലു, വതിൽകൽ അംസാൽ, വതിൽകൽ അംസാലു നദ്രിബുഹ, അംസാലു അംസാൽ അല്ല, സീനല്ല, ഫ ആണ്. ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അഥവാ മുൻപല്ലുകൾക്കിരുനിരകൾക്കിടയിലൂടെ അല്പം നേരിയ തോതിൽ പുറത്തോട്ട് വരണം. അംസാലു, ദാലിനേക്കാൾ കൂടുതൽ, അംസാൽ, അംസാൽ എന്ന് ഒരിക്കലും മുതി പോകരുത്. വതിൽകൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ, നമ്മൾ നദ്രിബുഹ എന്നാണ് സാധാരണ ഓതി പോവുക. ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ട് ആയിരിക്കണം. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം വണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുകയും വേണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദോദ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. നദ്രിബുഹ, നദ്, നദ്രിബുഹ. വതിൽകൽ അംസാലു നദ്രിബുഹ, നദ്രിബുഹ ലിന്നാസി, നൂണിന് ശബ്ദമുണ്ട്, മണിക്കണം. ലിന്നാസി ലഅല്ലഹും, ലഅല്ലഹും, ലഅല്ലഹും അല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലഅല്ലഹും യതഫക്കറൂൻ, യതഫക്കറൂൻ, ലഅല്ലഹും യതഫക്കറൂൻ. അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂനാണ്. യതഫക്കറൂൻ, 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടാം. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നൂനിന് സുക്കൂൻ വരുന്നത്. യതഫക്കറൂന എന്നുള്ളത് യതഫക്കറൂൻ നിർത്തുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു, അതുകൊണ്ട് മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ വന്നാൽ 6 ഹർക്കത്ത് വരെ നീട്ടാം. അതാണത് മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.
6: ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅ, ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ്, وتلك الأمثال نضربها للناس لعلهم يتفكرون.
4: സൂറത്തുൽ ഹഷ്റിലെ 21-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹഷ്റിലെ 21-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഈ എപ്പിസോഡിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തിയത്.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് സമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് സമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് സമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: Peace Radio, tuned to reality.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫായിസ്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, ഖുർആൻ പാരായണം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ബഹുമാന്യനായ നിഷാദ് സലഫി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيل العزيز الرحيم

فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن

വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം, സൂറ യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഓതിയത്. ഇതിൻ്റെ അർത്ഥവും ആശയവും പരിശോധിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പാരായണ നിയമങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷേ പാരായണത്തിൻ്റെ സ്വരമാധുരിയിലും ഈണത്തിലും ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും പാരായണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ നമ്മൾ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും വേണം പാരായണം ചെയ്യാൻ. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമൊക്കെ പാരായണ മര്യാദകളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗങ്ങളും പ്രവാചകന്റെ ഹദീസുകളിൽ ഒക്കെ വളരെ കൃത്യമായി പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 5 ആയത്തുകൾ ഓതുമ്പോൾ 1-ാമത്തെ ആയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം തൻസീലൽ അസീസി റഹീം. തൻസീല, തൻ തൻസീല എന്ന് സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കി അല്ല ഓതേണ്ടത്. സായിനു മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. തൻസീലൽ അസീസി റഹീം, അതേ നിയമമാണ് ലിതുൻദിറ എന്ന് പറയുന്നിടത്തും. ആ സുക്കൂനുള്ള നൂനിനെയും ദാലിന് മുമ്പ് വന്നതുകൊണ്ട് മണിച്ച് അവ്യക്തമാക്കി ഓതണം. എന്നാൽ കൗമൻ എന്ന് പറയുന്നിടത്ത് കൗമൻ എന്ന ആ തൻവീൻ, എന്ന് ഉച്ചരിക്കുന്ന തൻവീൻ, അതിനുശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ലിതുൻദിറ കൗമമ്മ, ലിതുൻദിറ കൗമമ്മ, കൗമമ്മ ഉൻദിറ. അവിടെ ആ മീമിന് മദ്ദുണ്ട്. നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും മീമിന് മദ്ദുണ്ട്. ആ മദ്ദ് മുംഫസിലാണ്. അത് നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാം. മദ് മുംഫസിലിന് വേണമെങ്കിൽ മദ് ജായിസ് എന്നുകൂടെ പറയാറുണ്ട്. പിന്നെ അവിടെ നീട്ടാതെ കൂടുതൽ സാധാരണ ഒരു മദ് തൊബഈയായിട്ട് സാധാരണ ഒരു നീട്ടൽ മാത്രം നീട്ടി ഓതുന്നതുകൊണ്ടും വിരോധമില്ല. തുൻദിറ എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഉൻദിറ എന്ന അടുത്ത വാക്കും പാരായണം ചെയ്യേണ്ടത്. ആ സുക്കൂനുള്ള നൂനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതുക. ഒന്ന് ശ്രദ്ധിക്കുക.

അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ആബാഉഹും എന്ന് പറയുന്നിടത്തൊരു മദ്ദുണ്ട്. അത് ഒരേ കലിമത്തിൽ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ ബാ കഴിഞ്ഞിട്ടുള്ള അലിഫും ബാ എന്ന് നീട്ടുന്ന അലിഫും അതിനുശേഷം ഹംസയും വന്നതുകൊണ്ട് അവിടെ നീട്ടി ആണ് ഓതേണ്ടത്. ആബാഉഹും ഫഹും ഗാഫിലൂൻ. അടുത്ത ആയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ അലാ അക്സരിഹിം എന്ന് പറയുന്നിടത്ത് ഒരു മദ്ദുണ്ട്. അത് മദ്ദ് മുംഫസിലാണ്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ, സാധാരണ ഒരു നീട്ടൽ അത് അങ്ങനെ ഓതുകയോ, അല്ലെങ്കിൽ കൂടുതൽ ഒരു ദീർഘിപ്പിച്ചു പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇന്ന ജഅൽനാ ഫീ അഅനാഖിഹിം. അവിടെ ഈ മദ്ദ് മുംഫസിലാണ്. മദ്ദ് തബീഇയായി സാധാരണ ഒരു നീട്ടൽ നീട്ടി ഓതുകയോ കൂടുതൽ ദീർഘിപ്പിച്ചു പാരായണം ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അഗ്ലാലം ഫഹിയ എന്ന് പറയുന്നിടത്ത് ആ തൻവീനിനെ, അഗ്ലാലൻ എന്നതിലെ തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചു കൊണ്ടോതണം. ഫഇന് മുമ്പ് വന്നതുകൊണ്ട് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫഹും എന്നതിലെ മീമിനെയാണ്. ആ മീം തൊട്ടടുത്ത മീമിനെ, മീമിലേക്ക് സുക്കൂനുള്ള മീമിനെ, അതിനുശേഷം ഒരു മീമ് വന്നാൽ അതിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുപോകണം എന്നതാണ് നിയമം. ഇദാം ചെയ്തു കൊണ്ടുപോകണം. ഫഹും മുഖ്മഹൂൻ. വജഅൽനാ മിം ബൈനി. അവിടെ മിൻ എന്നതിലെ ഇൻ എന്ന് വ്യക്തമാക്കി ഓതുന്നത് അല്ല ശരിയായ രീതി. മറിച്ച് ആ സുക്കൂനുള്ള നൂനിനെ അതിനുശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മറിച്ചു കൊണ്ടുപോകണം, മീമാക്കി മാറ്റി ഓതണം. വജ

വമിൻ ഖൽഫിഹിം. സദ്ദൻ എന്നുള്ളതിലെ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ടും മിൻ എന്നതിലുള്ള സുക്കൂനുള്ള നൂനിനെ വ്യക്തമാക്കിയുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായും ഈ ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അതിലെ തജ്വീദ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. എപ്പോഴും നമ്മൾ നല്ല ഒരു ഖാരിഇന്റെ ഖുർആൻ ഖിറാഅത്ത് ശ്രദ്ധിക്കുകയും അതിൻ്റെ കൂടെ ഓതി പരിശീലിക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ധാരാളം അവസരങ്ങൾ നമുക്ക് മുന്നിൽ അതിനുണ്ട്. ധാരാളം ഖാരിഇകളുടെ ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്ത ഖാരിഇകളുടെ നല്ല ഖിറാഅത്ത് സുലഭമായി നമുക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും നല്ല പാരായണം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇതിൻ്റെ ആശയങ്ങളിലേക്ക്, അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, കഴിഞ്ഞ നാലായത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നമ്മോട് സംസാരിച്ചത്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നു, തൻസീലൽ അസീസി റഹീം. തൻസീൽ എന്ന വാക്കിൻ്റെ അർത്ഥം നസ്സല എന്ന് പറഞ്ഞാൽ അവതരിപ്പിച്ചു, ഇറക്കി, വർഷിപ്പിച്ചു എന്നൊക്കെയാണ്. തൻസീൽ അവതരണം, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. അൽ അസീസ് ആരാണതിൻ്റെയാൾ? പ്രതാപശാലിയാണ്. അർറഹീം കാരുണ്യവാനുമാണ്. കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അഥവാ വിശുദ്ധ ഖുർആൻ ആരുടെ ഗ്രന്ഥം? ആരിൽ നിന്നത് അവതരിക്കപ്പെട്ടു? ആരാണതിൻ്റെ രചയിതാവ്? ആരുടെ വാചകങ്ങളാണത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. പ്രതാപശാലിയും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവാണ് അതിനെ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതകൾ ചർച്ച ചെയ്യുന്നിടത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണിത്. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം പ്രതാപശാലിയും യുക്തിജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് അള്ളാഹു സൂറത്തു സജദയിൽ പഠിപ്പിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലാകുന്നു നാം അതിനെ അവതരിപ്പിച്ചത്. അള്ളാഹു അവതരിപ്പിച്ചത് ആണ് ഖുർആൻ എന്ന് പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ അവർ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാ, അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നല്ലായിരുന്നുവെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ അവർ ധാരാളം ഭിന്നതകൾ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരേ ഒരു വേദഗ്രന്ഥം എന്ന നിലയ്ക്ക് ഈ ആയത്തിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ഖുർആനിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലുള്ളത്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന എന്താണ് നോക്കൂ. എന്തിനു വേണ്ടി അല്ലാഹു അവതരിപ്പിച്ചു? ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു. കാരുണ്യവാനും പ്രതാപശാലിയുമായ അല്ലാഹുവാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്. എന്തിനു വേണ്ടി? അതിൻ്റെ ലക്ഷ്യമാണ് അല്ലാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും. ലിതുൻദിറ അൻദറ യുൻദിറു ഇൻദാർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുക, താക്കീതു ചെയ്യുക. ലിതുൻദിറ, നബിയെ താങ്കൾ മുന്നറിയിപ്പ് നൽകാനാണ്. ആർക്കു മുന്നറിയിപ്പ് നൽകാൻ? ഖൗമൻ, ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്. എന്താണ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത? മാ ഉൻദിറ, അവർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല.

നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തെ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി പരമകാരുണ്യകനും പ്രതാപശാലിയുമായ അവൻ അള്ളാഹു അവൻ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് തന്നെ അവർ അശ്രദ്ധയിലാകുന്നു. ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടി എന്നാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു. ഫഹും, ആയതിനാൽ അവർ ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകിയതും തീർത്തും അശ്രദ്ധരായ ഒരു സമൂഹത്തിലേക്കാണ്. അഥവാ പരലോക ജീവിതത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാം അശ്രദ്ധരായി വഴികേടിലായി കിടക്കുന്ന ഒരു ജനത. സൂറത്ത് ജുമുഅയിലെ ആയത്ത് നമുക്കറിയാം, ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ആ വഴികേടിലായിരുന്ന നിരക്ഷര ജനതയിലേക്ക് അള്ളാഹു അവരിൽ നിന്നൊരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ അവർക്ക് വേദഗ്രന്ഥം പാരായണം ചെയ്തു കൊടുത്തു, എന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു എന്ന് സൂറ ജുമുഅയിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരായത്ത് നോക്കുക, എന്താണ് അതിൻ്റെ ആശയം. ലഖദ്, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, നിശ്ചയമായും. ഹഖ, യാഥാർത്ഥ്യമായി, സത്യസന്ധമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം, വാചകം. അല അക്സരിഹിം, അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ വചനം സത്യമായിരിക്കുന്നു. എന്താണ് വചനം സത്യമായിരിക്കുന്നത്? അവരുടെ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുകയാണ്. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അവർ ശിക്ഷിക്കപ്പെടും എന്ന വാചകം അവരുടെ മേൽ സത്യമായിരിക്കുന്നു, യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനി വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രവാചകൻ അഭിമുഖീകരിക്കുന്ന, പ്രവാചകൻ ജീവിക്കുന്ന, പ്രവാചകന്റെ സംബോധിത സമൂഹത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നത്. അവരിൽ വലിയൊരു വിഭാഗം ആളുകളുടെയും മേൽ ശിക്ഷയുടെ വാചകം ഉറപ്പായിട്ടുണ്ട്. ഇനി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ആ ഏഴാമത്തെ ആയത്തിൻ്റെ ആശയം. എട്ടാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ, അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? ഇന്നാ ജഅൽന, തീർച്ചയായും നാം. ഇന്ന എന്ന വാക്കിൻ്റെ അർത്ഥം മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ. അള്ളാഹു സ്വയം ബഹുമാനിച്ചുകൊണ്ട് പൂജക ബഹുവചനമായി പറയുന്നു, തീർച്ചയായും നാം. ജഅൽന, ആക്കിയിരിക്കുന്നു. ഫി അഅനാഖിഹിം, അഅനാഖ് എന്ന് പറഞ്ഞാൽ കഴുത്തുകൾ എന്നാണ്. ഉനഖ് എന്നാണ് അതിൻ്റെ ഏകവചനം. ഉനഖിൻ്റെ ജംഉ ആണ്, ബഹുവചനമാണ് അഅനാഖ്. അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു. അഗ്ലാലൻ, ചങ്ങലകൾ, അവരുടെ കഴുത്തുകളിൽ ചില ചങ്ങലകളുണ്ട്. ഫഹിയ ഇലൽ അദ്ഖാനി, ആ ചങ്ങലകൾ, ഇലൽ അദ്ഖാൻ, അവരുടെ താടിയെല്ലുകൾ വരെയുണ്ട്. കഴുത്തിൽ അള്ളാഹു കെട്ടിയിട്ടിട്ടുള്ള ചങ്ങലകൾ അവരുടെ താടിയെല്ലുകൾ വരെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫഹും മുഖമഹൂൻ, താടിയെല്ല് വരെ ചങ്ങലകളിൽ ബന്ധനസ്ഥനായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് തല താഴ്ത്താൻ കഴിയില്ല. ഫഹും മുഖമഹൂൻ, അതുകൊണ്ട് തന്നെ അവർ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. സത്യത്തെ അറിയാൻ, സത്യത്തിലേക്കൊന്ന് നോക്കാൻ, ഹിദായത്തിനെ ഒന്ന് കാണാൻ കഴിയാത്ത വിധം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവർക്കുള്ളത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തും അതേ ആശയം തന്നെയാണ്. വജഅൽന, നാം ആക്കിയിരിക്കുന്നു. മിം ബൈനി ഐദീഹിം, ബൈന യദൈ എന്നതൊരു പ്രയോഗമാണ്. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ്. യദ് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. കൈകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അമാമ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുന്നിൽ. വജഅൽന മിം ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ നാം ആക്കിയിട്ടുണ്ട്. സദ്ധൻ, ഒരു മറ, അവരുടെ മുന്നിൽ മറയുണ്ട്. വമിൻ ഖൽഫിഹിം, ഖൽഫ് എന്ന് പറഞ്ഞാൽ വറ, പിന്നിൽ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലുമുണ്ട് സദ്ധൻ, ഒരു മറ.
ഫ

0: അഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണുകയില്ല, അവർക്ക് കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്ത വിധം അവർക്കുമേൽ അള്ളാഹു ഒരു മൂടിയിട്ടിരിക്കുന്നു. അവരുടെ മുന്നിൽ മറയാണ്, അവരുടെ പിന്നിൽ മറയാണ്, അവരുടെ കടുത്തിൽ ചങ്ങലകളാണ്. തല താഴ്ത്താൻ കഴിയാതെ തല ഉയർത്തിപ്പിടിച്ചു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായിരിക്കുന്നു, ആയതിനാൽ അവർ വിശ്വസിക്കുകയുമില്ല. അർത്ഥം ഒന്നുകൂടെ വേഗത്തിലൊന്ന് ഓടിച്ചു പോകാം. ശ്രദ്ധിക്കുക. തൻസീൽ അൽ അസീസ് റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായ അള്ളാഹുവാകുന്നു അവതരിപ്പിച്ചിട്ടുള്ളത്. ലിത്തുന്ദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. കൗമൻ, ഒരു ജനതക്ക്. മാ ഉന്ദിറ, താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പിതാക്കന്മാർ. ഫഹും, ആയതിനാൽ അവർ. ഗാഫിലൂൻ, അശ്രദ്ധയിലാകുന്നു. ലഖദ് ഹഖ്ഖ, തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കുന്നു. അൽ ഖൗൽ, വചനം. അല അക്സരിഹിം, അവരുടെ അധികം ആളുകളുടെയും മേൽ. ഫഹും ലാ യുഅ്മിനൂൻ, ആയതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ, തീർച്ചയായും നാം. ജഅൽന, നാം ആക്കിയിട്ടുണ്ട്. ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ. അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ ഇലൽ അദ്ഖാനി, അതവരുടെ കഴുത്തുകൾ താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. വജഅൽന മിം ബൈനി ഐദീഹിം, വജഅൽന, നാം ആക്കിയിരിക്കുന്നു. മിം ബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ. സദ്ധൻ, ഒരു മറ. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലും. സദ്ധൻ, ഒരു മറയുണ്ട്. ഫഅഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ മൂടിയിരിക്കുന്നു. ഫഹും, അപ്പോൾ അവർ. ലാ യുബ്സീറൂൻ, കാണുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്കയിലെ മുശ്രിക്കുകളുടെ വല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയത്? ഒന്ന്, അവർ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണം അള്ളാഹു പറഞ്ഞു. അവരുടെ മുൻഗാമികൾ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു നദീർ, ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടില്ലാത്ത സമൂഹമാണ് എന്ന് പ്രവാചകൻ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന അവസാനത്തെ പ്രവാചകൻ. ഈസാ നബിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഏകദേശം 600 ഇടവേളയുണ്ട്. ആ 600 പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടമാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിലക്കുമുള്ള ഇൻദാർ, മുന്നറി താക്കീത്, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും കുടുംബവും ജീവിച്ചു തുടങ്ങിയ മണ്ണാണ് മക്ക. മക്കയിൽ അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ശബ്ദം നേരത്തെ ഉണ്ടാവുകയും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ മുവഹിദുകളുണ്ടായിരുന്നു. സയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ പോലെയുള്ള ആളുകൾ അത്തരം മുവഹിദുകളിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ച് എന്നിട്ടും അള്ളാഹു അവർക്ക് ഒട്ടും തൗഹീദ് ലഭിക്കാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, എല്ലാ ആളുകളെയും സംബന്ധിച്ച് അവർക്ക് ശിക്ഷയുടെ വചനം സത്യമായതുകൊണ്ട് അവരൊരിക്കലും വിശ്വസിക്കുകയില്ല എന്നല്ല ഇവിടെ പറയുന്നത്. ഇമാം ഷെയ്ഖ് നാസിറു സഅദി റഹമഹുല്ലാ, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. മക്കയിലെ ജനങ്ങളെ രണ്ട് വിഭാഗമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ഖിസ്മുൻ, ഒരു വിഭാഗം. റദ്ദ ലിമാ ജിഅ്ത ബിഹി വലം യഖബൽ അന്നദാറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പ്രവാചകൻ ആ ജനതയിലേക്ക് വന്നപ്പോൾ പ്രവാചകനെ എതിർത്ത ഒരു ജനതയാണ്. വലം യഖബൽ അന്നദാറ, പ്രവാചകന്റെ താക്കീദിനെ അവർ സ്വീകരിച്ചില്ല, അവർ ചെവിക്കൊണ്ടില്ല. വഹുമുല്ലദീന ഖാലല്ലാഹു ഫീഹിം, അവരെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഹഖ അലൈഹിമുൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ ശിക്ഷയുടെ വാചകം സ്ഥിരപ്പെട്ടു, യാഥാർത്ഥ്യമായി എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് ഈ ആളുകളെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും പൂർണ്ണമായും പ്രവാചകത്വത്തെ നിരസിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ആളുകൾ. എന്നിട്ട് ഇമാം സായിദ് പഠിപ്പിക്കുകയാണ്, അന്നഹും ലാ യസാലൂന ഫീ കുഫ്രിഹിം വ ശിർക്കിഹിം വ ഇന്നമാ ഹഖ അലൈഹിമുൽ ഖൗൽ, അവർ അവരുടെ കുഫ്രിലും ശിർക്കിലും തുടർന്നപ്പോൾ അവരുടെ മേൽ ശിക്ഷയുടെ വാചകം സത്യമായി. പിന്നെ മാത്രവുമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ചർച്ച ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനത ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ? സൂറത്തു ഇസ്രായിലെ ഒരായത്തിന് വിശദീകരിച്ചുകൊണ്ട് അവിടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ടെങ്കിലും പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് തൗഹീദ് കിട്ടാനുള്ള വഴി ഉണ്ടായതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും എന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നമുക്കറിയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കബറിൻ്റെ അടുത്ത് പോയി അബവായിലെത്തിയപ്പോൾ യാത്രക്കിടയിൽ പ്രവാചകൻ കരഞ്ഞു. പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്വഹാബിമാരെല്ലാവരും നിന്ന് കരയുന്നതാണ്. പ്രവാചകൻ അവരോട് ചോദിച്ചു, മായുബിക്കും, എന്താ നിങ്ങളെ കരയിപ്പിച്ചത്? അവർ പറഞ്ഞു, നബി അങ്ങയുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ കരഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇന്നിസ്തഇദന്തു റബ്ബി ഫീ സിയാറത്തി ഖബ്രി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. ഫഅദിനലി, എനിക്ക് അനുവാദം ലഭിച്ചു. വസ്തഇദന്തുഹു ഫിൽ ഇസ്തിഗ്ഫാരി ലഹ, എന്റെ ഉമ്മാക്കു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. ഫലം ഇദൻലി, എനിക്ക് അല്ലാഹു അനുവാദം നൽകിയില്ല. എന്നിട്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഈ സന്ദർഭത്തിലാണ് പിന്നെ ഈ ആയത്തിറങ്ങിയത്. മാ കാന ലിൻ നബിയ്യ വല്ലദീന ആമനു അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാന ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബൽ ജഹീം. ഒരു പ്രവാചകനും വിശ്വസിച്ച ആളുകൾക്കും ഭൂഷണമല്ല, പാടില്ലാത്തതാണ് അയ്യസ്തഗ്ഫിറു ലിൽ മുശ്രികീൻ, മുശ്രികീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല. വലൗ കാന ഉലി ഖുർബ, അവർ എത്ര അടുത്ത ആളുകളായിരുന്നാലും ശരി. മിംബാദിമ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് വ്യക്തമായതിനു ശേഷം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പ്രവാചകന്റെ മാതാവ് പ്രവാചകത്വത്തിന്റെ മുമ്പ് വഫാത്തായിട്ടുണ്ട്, എന്നാൽ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ജനതയ്ക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാ ഐന അബി, എന്റെ പിതാവ് എവിടെയാണെന്ന് നബിയോട് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മാ ഖഫ ദആഹു ഫഖാല, അദ്ദേഹം തിരിഞ്ഞുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന അബീവ അബാക്ക ഫിന്നാർ, എന്റെയും നിന്റെയും പിതാവ് നരകത്തിലാകുന്നു. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. ഫീഹി, ഈ ആയത്ത് ഈ സംഭവത്തിൽ തെളിവുണ്ട്. അന്ന മൻ മാത അലൽ കുഫ്രി, കുഫ്രിൽ മരിച്ചുപോയ ആൾ, ഫഹുവ ഫിന്നാർ, അയാൾ നരകത്തിലായിരിക്കും. വല തംഫഉഹു ഖറാബത്തുൽ മുഖറബീൻ, അള്ളാഹുവോട് ഏറ്റവും അടുത്ത ആളുകളുടെ കുടുംബക്കാരനായി ബന്ധുവായി എന്നതൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുകയില്ല. വഫീഹി, അതിൽ തെളിവുണ്ട്. അന്ന മൻ മാത ഫിൽ ഫത്ര, പ്രവാചകന് മുമ്പുള്ള വഹി ലഭിക്കാത്ത ഒരു കാലഘട്ടം, പ്രവാചകന്മാർ കടന്നു വരാത്ത ഒരു കാലഘട്ടത്തിൽ മരിച്ചവനും നരകത്തിലായിരിക്കും. മാ കാനത്തു അലൈഹിൽ അറബു മിൻ ഇബാദത്തിൽ ഔസാൻ ഫഹുവ മിൻ അഹ്ലിൻ നാർ വലൈസ ഹാദ മുആഖദതുൻ ഖബല ബുലൂഗ ദഅവ ഫഇന്ന ഹാഉലാഇ കാനത് ഖദ് ബലഗതുഹും ദഅവത ഇബ്രാഹിം വഗൈറുഹു മിനൽ അംബിയാ സലവാത്തുല്ലാഹി തആല വസലാമുഹു അലൈഹിം. അതിനുള്ള കാരണം ഇമാം നവവി റഹ്മഹുള്ള പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത് അവിടെ നിലനിന്നിരുന്നു എന്നതുകൊണ്ട് പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പ് മരിച്ചയാളുകൾ അറബികളിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയുടെ ആളുകളായിരുന്നതുകൊണ്ട് തന്നെ അവരതിൻ്റെ പേരിൽ നരകത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടക്കുമ്പോൾ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം അതിലേക്ക് ചേർത്തുവച്ചത്. ഒരു തവണ കൂടി ആ ആയത്തുകളുടെ അർത്ഥമൊന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, തൻസീലൽ അസീസി റഹീം, കാരുണ്യവാനും പ്രതാപശാലിയുമായിട്ടുള്ളവനാകുന്നു അത് അവതരിപ്പിച്ചത്. ലിത്തുന്ദിറ, താക്കീതു ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഖൗമൻ, ഒരു ജനതക്ക് മാ ഉന്ദിറ താക്കീതു ചെയ്യപ്പെട്ടിട്ടില്ല, ആബാഉഹും അവരുടെ പൂർവപിതാക്കന്മാർ, ഫഹും ഗാഫിലൂൻ അതിനാൽ അവർ അശ്രദ്ധയിലാകുന്നു. ലഖദ് തീർച്ചയായും, ഹഖ സത്യമായി പുലർന്നിരിക്കുന്നു, അൽ ഖൗൽ വചനം ശിക്ഷയുടെ വചനം സത്യമായിരിക്കുന്നു, അല അക്സരിഹിം അവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മേൽ, ഫഹും ലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ തീർച്ചയായും നാം, ജഅൽനാ ആക്കിയിരിക്കുന്നു, ഫി അനാഖിഹിം അവരുടെ കഴുത്തുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നു, അഗ്ലാലൻ ചങ്ങലകൾ, ഫഹിയ ഇലൽ അദ്ഖാനി ആ ചങ്ങലകൾ, ഫഹിയ അത് ഇലൽ അദ്ഖാൻ അവരുടെ താടിയല്ലുകൾ വരെയുണ്ട്, ഫഹും മുഖ്മഹൂൻ ആയതിനാൽ അവർ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവരാണ്. വജഅൽനാ മിംബൈനി, വജഅൽനാ നാം ആക്കിയിരിക്കുന്നു, മിംബൈനി ഐദീഹിം അവരുടെ മുന്നിൽ, ബൈനയദൈ എന്ന പ്രയോഗം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, അവരുടെ മുന്നിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു സദ്ധൻ ഒരു മറ, വമിൻ ഖൽഫിഹിം അവരുടെ പിൻഭാഗത്തും സദ്ധൻ ഒരു മറയുണ്ടാക്കിയിരിക്കുന്നു, ഫാഗ്ഷൈനാഹും അങ്ങനെ അവരെ നാം മൂടിയിരിക്കുന്നു, ഫഹും ലാ യുബ്സിറൂൻ അതുകൊണ്ട് അവർ കാണുകയില്ല. സത്യത്തെ കാണാനും സത്യത്തെ അറിയാനും ഹിദായത്ത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. പ്രവാചകത്വത്തോടും വിശുദ്ധ ഖുർആനിനോടും വഹയിനോടുമുള്ള അവരുടെ അടങ്ങാത്ത പകയും വിദ്വേഷവും കാരണമായി തീർന്നു എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിക്കാൻ, പ്രവാചകചര്യ പഠിക്കാൻ, ഹിദായത്ത് കണ്ടെത്താൻ, സത്യം പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആനിന്റെ ഹൃദയം, സൂറത്തു യാസീനിലെ 5 മുതൽ 9 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ നിഷാദ് സലഫിയുടെ അവതരണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: മീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്, നിയന്ത്രിക്കുന്നത് സുബൈർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഫുർഖാൻ, നേരിലേക്ക് നയിക്കുന്ന ഹുദ, മനസ്സുകളിൽ ശമനമാകുന്ന ഷിഫ തുടങ്ങി അത്ഭുതമായ ഖുർആൻ വാചകങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ പതിപ്പിക്കുന്ന പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ UAE-യിൽ നിന്നുള്ള 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളാണ്. പ്രവാസി കുടുംബങ്ങൾ ഏറെ താല്പര്യത്തോടുകൂടെ നെഞ്ചിലേറ്റുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സഹോദരങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ആദ്യ കോൾ ആരുടേതാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: ആരാണ് വിളിക്കുന്നത്?
4: അലി അബ്ദുള്ള.
3: അലി അബ്ദുള്ള, മോൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഇപ്പോ
4: ദുബായ്.
3: ഓക്കേ, മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
4: ബിലാൽ ബിൻ റബാ.
3: മാഷാല്ലാ, എത്രാം ക്ലാസ്സിലാണ്?
4: 3-ൽ.
3: ഓക്കേ, പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ ചോദ്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, പോർഷൻസ് ഒക്കെ അറിയാലോ.
4: രണ്ടാമത്തെ ചോദ്യം തെറ്റിപ്പോയി.
3: ഓക്കെ, ഇൻഷാല്ല ഇന്ന് 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. ഓക്കെ, 1-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം മോനെ. ഇന്ന് ചെറിയ ചോദ്യങ്ങളാണ്. 1-ാമത്തേത്, ഞാൻ ഓതുന്ന ആയത്ത് ശ്രദ്ധിക്കുകയും അത് ഏത് സൂറത്തിലെ ആയത്താണെന്ന് പറയുകയും വേണം. ഓക്കെ. ولا يخاف عقباها ഏത് സൂറത്തിലായത്താണെന്ന് പറഞ്ഞാൽ മതി മോനെ. അലിമോനെ,
4: സൂറത്തുൽ ആല.
3: ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്ക. ولا يخاف عقباها ഓക്കെ പറഞ്ഞോളൂ.
4: സൂറത്തുൽ
3: ഓക്കെ പറഞ്ഞോളൂ.
4: സൂറത്തുൽ ഗാശിയ.
3: സൂറത്തുൽ ഗാശിയ. ഉത്തരം ശരിയായില്ലല്ലോ മോനെ, സൂറത്തു ശംസ് അല്ലായിരുന്നു. വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ. ആ സൂറത്തിലെ അവസാനത്തെ ആയത്തായിരുന്നു അല്ലേ? ആ അതായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ മോനെ ഒന്നുകൂടെ പഠിക്കണം, കുറച്ച് സമയം കൂടി ഖുർആൻ ഓതി നോക്കണം, എന്നിട്ട് റെഡി ആയിട്ട് വീണ്ടും വിളിക്കാൻ ശ്രമിക്കാം. ഓക്കെ ഇൻഷാല്ലാ. ഇനിയും വീട്ടിൽ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ വിളിക്കാൻ പറയുക, ഫാമിലിയിലുള്ള ആളുകളോടൊക്കെ വിളിക്കാൻ പറയുക. ഓക്കെ ഇൻഷാല്ലാ, ശുക്രൻ. ഓക്കെ വീണ്ടും ശ്രമിക്കണം കേട്ടോ പഠിച്ചിട്ട്. ഉത്തരം പറയാൻ കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, ഇനിയും സമയം പോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിളിക്കാൻ ശ്രമിക്കട്ടോ. ഓക്കെ ശുക്രൻ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ വിളിച്ചിരുന്നത് ദുബായിൽ നിന്നും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അലി അബ്ദുള്ളയായിരുന്നു. മഷാല്ലാ, അവൻ പല സമയങ്ങളിലായി നമ്മുടെ പ്രോഗ്രാമുകൾ കേൾക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. ഇന്നത്തെ ആദ്യ ശ്രമം തന്നെയും കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത ഒരവസരത്തിൽ ഇൻഷാല്ലാ വീണ്ടും അവൻ പഠിക്കുകയും കൃത്യമായിക്കൊണ്ട് ഉത്തരം പറയാനുള്ള ധൈര്യത്തോടുകൂടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളെ ഏറെ സന്തോഷത്തോടുകൂടെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. അവരുടെ എല്ലാ ശ്രമങ്ങളും നന്മയിലേക്ക് തന്നെയാണ് എന്ന താല്പര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാണ് വിളിക്കുന്നത്? ഓക്കെ, അയാൻ നൗഷാദ്. എവിടെ നിന്ന് വിളിക്കുന്നു?
5: അബുദാബി.
3: മാഷാല്ലാ മോനെ, അബുദാബിയിൽ എവിടെയാ പഠിക്കുന്നത്? സ്കൂളിൽ എവിടെയാണ്? വത്തുബയിലാണ് അല്ലേ? എത്രാം ക്ലാസ്സിലാ? ഓക്കെ മാഷാല്ലാ. പീസ് റേഡിയോ ടെലിക്യൂസ് കേൾക്കാറുണ്ടോ മോനെ? ഓക്കെ ഫസ്റ്റ് ആണ് ഇൻഷാല്ലാ. ഇതിൽ മൂന്ന് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. സൂറ നാസ് മുതൽ സൂറത്തുൽ അഅ്ല വരെയുള്ള പോർഷൻസ് ആയിരിക്കും. ഓക്കെ, ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുകയും കറക്റ്റായി ആലോചിച്ച് ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, ആദ്യം ഇവിടെ നിന്ന് ഒരായത്ത് ഞങ്ങൾ ഓതുന്നു, അത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് മോൻ പറയാം. أعوذ بالله من الشيطان الرجيم ما ودعك ربك وما قلى. اوكي പറഞ്ഞോളൂ.
5: ദുഹ.
3: اوكي കറക്റ്റ്. മാഷാല്ലാ, സൂറത്തുൽ ദുഹയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജ എന്നുള്ള ആ സൂറത്തിൽ നിന്നായിരുന്നു. ഓക്കെ, ഉത്തരം ശരിയായിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഇവിടെ നിന്ന് ഓതുന്ന ആയത്തുകൾ ശ്രദ്ധിക്കുക. അതിൻ്റെ തൊട്ടടുത്ത രണ്ട് ആയത്തുകളാണ് മോൻ ഓതേണ്ടത്.
5: ഓക്കെ,
3: ഒന്നുകൂടി ഓതു മോനെ. മാഷാല്ലാ, രണ്ടാമത്തെ ഉത്തരവും ശരിയായിട്ടുണ്ട്. സൂറത്തുൽ ലൈലിൽ നിന്നാണ് അല്ലേ? ഓക്കെ, ഇനി മൂന്നാമതൊരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. ഓക്കെ മോനെ, ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്? ഇസ്ലാഹി സെന്റർ. മർക്കസ് മാലിക് ബിൻ അനസിന്റെ കീഴിലാ. എത്രാം ക്ലാസ്സിലാണ്?
5: നാലാം ക്ലാസ്.
3: ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഞാനൊരു സൂറയുടെ നെയിം പറയും, മോൻ ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്താണ് ഓതേണ്ടത്. ഓക്കെ, ഓക്കെ, ഹലോ
5: ഹലോ.
3: ആ ശ്രദ്ധിക്കുക, ഞാനൊരു സൂറത്തിന്റെ പേര് പറയും, ആ സൂറത്തിലെ ഒന്നാമത്തെ ആയത്താണ് മോൻ ഓതേണ്ടത്. സൂറ അൽ മസദ്.
5: തബ്ബത് യദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ ബി ല
3: ഓക്കെ, ഉത്തരം ശരിയാണ്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. അയാൻ മോനെ കൃത്യമായി ആൻസർ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. സന്തോഷായോ? ഓക്കെ, മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നവർക്ക് പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇൻഷാല്ലാ. പിന്നെ ശ്രദ്ധിക്കാം മോനെ, ഇൻഷാല്ലാ ഇനിയും ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമിൽ നമ്മുടെ സ്കൂളിലെ ഫ്രണ്ട്സിനോട് അതുപോലെ മദ്രസയിലെ ഫ്രണ്ട്സിനോടൊക്കെ ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുക്ക്. അവരോടൊക്കെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. മോനക്കുള്ള സമ്മാനങ്ങൾ ഇൻഷാല്ലാ പിന്നീട് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ശുക്രൻ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പോൾ വന്ന കോൾ അബുദാബിയിൽ നിന്നും അയാൻ നൌഷാദ് മോൻ്റെതായിരുന്നു. അബുദാബി മർക്കസ് മാലിക് ബിൻ അനസ് മദ്രസയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അൽഹംദുലില്ലാ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയും സമ്മാനത്തിന് അർഹനാവുകയും ചെയ്തിരിക്കുന്നു. ആ രക്ഷിതാക്കളെയും കുടുംബത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇൻഷാല്ലാ ഇനിയും ഇത്തരത്തിലുള്ള പഠനത്തിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലും എത്താനും പങ്കെടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
6: അസ്സലാം.
3: ആരാണ് വിളിക്കുന്നത്?
6: ഫാത്തിമ.
3: ഫാത്തിമ എവിടുന്ന് വിളിക്കുന്നു മോള്?
6: അബുദാബി.
3: മാഷാല്ലാ, മോള് സ്കൂളിൽ എവിടെയാ പഠിക്കുന്നത്?
6: അൽഅസൽ വത്ബ.
3: അൽവത്ബ സ്കൂളിലാ. എത്രാം ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്?
6: നാല്.
3: മാഷാല്ലാ. പീസ് റേഡിയോ ടെലിഗിസ് കേൾക്കാറുണ്ടോ മോളെ? ഓക്കെ, മൂന്ന് ക്വസ്റ്റ്യൻസ് സൂറത്തു നാസ് മുതൽ സൂറത്തു ലായല വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന്. മൂന്നെണ്ണം ഉത്തരം പറയുന്ന ആളുകൾക്ക് പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനവും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഇവിടെ നിന്ന് ഓതുന്ന ആയത്തുകൾ ശ്രദ്ധിക്കുകയും അതേത് സൂറത്തിൽ നിന്നാണെന്ന് പറയുകയും വേണം. ഓക്കെ.

0: هي
1: وما أدراك ما هي؟ القارئة.
0: സൂറത്തുൽ ഖാരിയയാണ്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്, കറക്റ്റ് ആൻസറാണ്. ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട് മോളുടെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മോളെ എവിടെയാണ് മദ്രസയിൽ പഠിക്കുന്നത്?
1: ഔക്കഫ്.
0: ഔക്കാഫ് മദ്രസയിൽ അല്ലേ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: രണ്ടില്.
0: മാഷാ അല്ലാ. ശ്രദ്ധിക്കുക, ചോദ്യം ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ നിന്നൊരു ആയത്ത് ഓതാം, അതിൻ്റെ ബാക്കി വരുന്ന രണ്ടായത്തുകളാണ് മോൾ ഓതേണ്ടത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
1: ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.

0: بتاعتي فلهم أجرا غير ممنون.
1: മാഷാഅല്ലാ, ഉത്തരം ശരിയായിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആയിരുന്നു സൂറത്തുത്തീൻ ആയിരുന്നു അല്ലേ? ഓക്കെ, എത്ര സൂറത്തുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇപ്പോ?
0: ഒരു ഫുള്ള് ജ്യൂസ് കഴിഞ്ഞു.
1: മാഷാഅല്ലാ മാഷാഅല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മോളുടെ ഒരു ജ്യൂസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നുള്ള ഓതുന്ന ആയത്ത് ശ്രദ്ധിക്കുകയും അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആയത്ത് പറയണം. ഓക്കെ, മുൻപിലുള്ള ആയത്താണേ. അറായിത ഇൻ കാന അലൽ ഹുദാ, അതിൻ്റെ മുൻപിലുള്ള ആയത്ത്.
0: അബദൻ ഇദാ ഫല്ല അറായിത ഇൻ കാന അലൽ ഹുദാ.
1: മാഷാഅല്ലാ മാഷാഅല്ലാ, ഉത്തരം ശരിയാണ്, കറക്റ്റ് ആൻസർ ആണ്. സൂറത്തുൽ അലഖിൽ നിന്നാണ്. കുറച്ച് സമയം ആലോചിച്ചുവെങ്കിലും കറക്റ്റ് ആൻസർ ആയിട്ടുണ്ട്. മാഷാഅല്ലാ, മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. ഈ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ സ്കൂളിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയും ഇങ്ങനെ പങ്കെടുത്തതും സമ്മാനം കിട്ടിയതുമൊക്കെ അറിയിക്കുകയും വേണം മോൾ. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ വീണ്ടും വിളിക്കാൻ ശ്രമിക്കാം. ശരി, ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പോൾ വിളിച്ചിരുന്നത് അബുദാബിയിൽ നിന്നും ഫാത്തിമ നൗഷാദ് എന്ന വിദ്യാർത്ഥിനിയായിരുന്നു. അൽവത്വ സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഫാത്തിമ. മാഷാഅല്ലാ, 3 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയുകയും ഒരു ജുസ് പൂർണ്ണമായും ഹിഫ്ലാക്കുകയും ചെയ്തിരിക്കുന്ന മിടുക്കിയാണ്. മാഷാഅല്ലാ, കുടുംബത്തിനും അവരുടെ അധ്യാപകർക്കും പ്രത്യേകമായ അഭിനന്ദനവും ഏറെ സന്തോഷത്തോടെ ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാവിയുടെ ഏറ്റവും സുന്ദരമായ സുഖകരമായ ജീവിതത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഇൻഷാല്ലാ നമ്മുടെ ടെലിഗ്യൂസിൻ്റെ അടുത്ത കോളിലേക്ക് പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ആരാണ് സംസാരിക്കുന്നത്?
0: ഇത് സഹ്ന തന്നീർ.
1: മാഷാഅല്ലാ, മോളെ എവിടുന്ന് വിളിക്കുന്നു?
0: ഞാൻ ഇപ്പം ഫിസിക്സ് അൽബുസ്താൻ സെന്ററിന്റെ അടുത്ത് ഉള്ള ഒരു വീട്.
1: ഓക്കേ, മോള് സ്കൂളിൽ എവിടെയാ പഠിക്കുന്നത്?
0: ജംസാദോൺ ഇംഗ്ലീഷ് ഹൈസ്കൂൾ, ദുബായ്.
1: നമ്മുടെ ടെലിഗ്യൂസിന്റെ പോർഷൻസ് സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅല വരെയാണ്. 3 ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, മോള് കൃത്യമായി ആൻസർ പറയാൻ ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്ത് ഏത് സൂറത്തിൽ നിന്നാണെന്നാണ് മോള് പറയേണ്ടത്.

0: ماناً؟
1: അന്നംകൂടി പറയോ.
0: أولئك أصحاب الميمنة.
1: ബലദിൻ ആണോ?
0: ഉറപ്പിച്ചു പറഞ്ഞോളൂ, കുഴപ്പമില്ല.
1: ബലദ്.
0: നാം സൂറത്തുൽ ബലദ്, മാഷാല്ലാ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന സൂറത്തിൽ നിന്ന് തന്നെയാണ് മോള് കൃത്യമായി ആൻസർ പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട്.
1: ഓക്കെ
0: ഓക്കെ ജനഹ മോള്, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം.
1: ഓക്കെ.
0: ഓക്കെ, അടുത്തത് ഞാൻ ഓതുന്ന ആയത്ത് ശരിക്ക് ശ്രദ്ധിക്കുകയും അതിൻ്റെ ബാക്കിയുള്ള രണ്ട് ആയത്തുകളും മോൾ ഓതുകയും ചെയ്യുക.
1: ഓക്കെ.
0: ഓക്കെ. ഇന്ന അലൈനാ ലൽഹുദാ.

0: മാഷാ അല്ലാ, ഏത് സൂറത്തുനിന്നാണെന്ന് മനസ്സിലായോ? സൂറത്തുൽ ലൈൽ. മാഷാ അല്ലാ, ആ ഉത്തരവും ശരിയായിട്ടുണ്ട്. മോൾ ശരിക്ക് ഓതിയിട്ടുണ്ട്. മോള് ഇപ്പോഴൊക്കെ പഠിക്കാന്നുണ്ടോ? എവിടെയെങ്കിലും പോകുന്നുണ്ടോ പഠിക്കാൻ? എവിടെ എവിടെയാ പഠിക്കുന്നത്?
1: ഞാനിപ്പോ റാഷിദില് പഠിക്കുന്നുണ്ട്, പിന്നെ വേറൊരു മദ്രസയിലും പോകുന്നുണ്ട്.
0: മാഷാ അല്ലാ, എത്ര ദിവസമായിട്ടുണ്ട് മോൾക്ക്?
1: ഇപ്പൊ 2 ജൂസ് ആയി.
0: 2 ജൂസ് ആയില്ലേ. ഓക്കെ,
1: ആ
0: മദ്രസയിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മദ്രസയില് ഇപ്പൊ 4ാം ക്ലാസ്സിലായി.
0: ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ഇവിടെ ഇനിയുള്ളത് മൂന്നാമത്തൊരു ചോദ്യമാണ്. ബാക്കിയുള്ളത് മൂന്നാമത്തെ ചോദ്യം കൂടെ പറയുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഉത്തരം കറക്റ്റ് ആവുകയാണെങ്കിൽ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഓതി കേൾക്കുന്ന ആയത്ത് ശ്രദ്ധിക്കുകയും അതിൻ്റെ തൊട്ടു മുൻപിൽ വരുന്ന ആയത്ത് ഏതാണെന്നാണ് മോള് പറയേണ്ടത്. ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത് ഏതാണെന്നാണ് മോള് പറയേണ്ടത്. അലം യജിദ് കയതീമൗ ഫാവാ.
1: കിട്ടിയില്ല.
0: ഓക്കെ, സൂറത്തുൽ ലുഹയിൽ നിന്നായിരുന്നു മോളെ. വല്ലുഹ വല്ലൈലി ഇദാ സജ എന്നുള്ള സൂറല്ലേ, അതിലെ ചോദ്യമായിരുന്നു വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ അലം യജിദ്ക യതീമൻ ഫാവാ. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ ചോദ്യം മോൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല. ചെറിയൊരു സൂറത്തായിരുന്നു. അൽഹംദുലില്ലാ, മോൾ ഒന്നുകൂടെ പഠിക്കുകയും വീണ്ടും വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുക. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ മോള്? കേൾക്കാറുണ്ടല്ലേ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ പ്രോഗ്രാമിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. അവരോടൊക്കെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഓക്കെ, മോള് വിഷമം വിചാരിക്കേണ്ടതില്ല. വീണ്ടും വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാല്ലാ അടുത്ത പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ശരി, ശുക്രൻ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ വിളിച്ചത് ദുബൈയിൽ നിന്നും സഹന തൻവീർ മോളായിരുന്നു. അൽ റാഷിദ് സെൻറ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു. ഇന്നത്തെ ആദ്യ 2 ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയും അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പൂർത്തീകരിക്കാൻ സാധിക്കാതെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. സഹന തൻവീറിനെ പോലെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഇനിയും ഒരു ചെറിയ ശ്രമം കൂടെ നടത്തുകയാണെങ്കിൽ ഇൻഷാല്ലാ വലിയ ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക്
2: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഖുർആൻ ടെലിക്യൂസ്. ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തു ഫുർഖാൻ 53 മുതൽ 77 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖോഷ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈ ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഹ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല, ഇനി അൻസല എന്ന പദത്തിൽ

രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ ഇവജ. ഇവിടെ ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمًا لِيُنذِرَ بَأْسًا شَدِيدًا مِنْ لَدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمًا لِمَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. കയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് കയ്യിമല്ലിയുന്തിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്തിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബസൻ ഷദീദ, ബസൻ ഷദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബസൻ ഷദീദ ഇരൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും, അന്ന നൂന് ശദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ അന്നലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഇസൻ അല്ല. ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്,

പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്നലഹും അജ് ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

0: ജസാക് അള്ളാഹു ഖൈറ. മാഷാ അള്ളാഹ്, കിഡ്സ് ടൈമിൽ പാരായൺ ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോക പ്രശസ്ത ഖുർആൻ കാരിഗുകളുടെ വ്യത്യസ്തമായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അന്നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തു ശുഅറ, സൂറത്തു നംല് 44 വരെയുള്ള വചനങ്ങൾ ആണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി സൗദ് അഷ്ഷുറൈം.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു അന്നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തു ശുഅറ, സൂറത്തു നംല് 44 വരെയുള്ള വചനങ്ങൾ ആണ് ശ്രോതാക്കൾ ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖുർആൻ ഖാരി സഊദ് അഷ്ഷുറൈം.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറത്തുൽ ഹൂദ്, 87 മുതൽ 90 കൂടിയ വചനങ്ങൾ.
3: വചനം 87. ഖാലു, അവർ പറഞ്ഞു, യാ ശുഐബു ശുഐബേ, അസ്വലാത്തുക, നിന്റെ നമസ്കാരമാണോ, തഅ്മുറുക, നിന്നോട് കൽപ്പിക്കുന്നത്, അന്നത്രുക, ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന്, മാ യഅ്ബുദു, ആരാധിച്ചു വരുന്നതിനെ, ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ, ഔ അന്നഫ്അല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത്, ഫീ അംവാലിന, ഞങ്ങളുടെ സ്വത്തുക്കളിൽ, മാ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇന്നക, നിശ്ചയമായും നീ, ലഅന്ത, നീ തന്നെയാണ്, അൽഹലീം, സഹനമുള്ളവൻ, അർ റഷീദ്, തൻ്റെ ഇടമുള്ളവൻ.

0: അവർ പറഞ്ഞു, ശുഐബേ, നിന്റെ നമസ്കാരമാണോ ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ നിന്നോട് കൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ? നിശ്ചയമായും സഹനമുള്ളവനും തന്റേടമുള്ളവനും തന്നെയാണ് നീ.
1: പുച്ഛവും പരിഹാസവും ധിക്കാരവും ഒത്തിണങ്ങിയ വാക്കുകൾ. അല്ലാഹുവല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിനെയും ധനസംബന്ധമായ ഇടപാടുകളിൽ ചതിയും വഞ്ചനയും നടത്തുന്നതിനെയും വിരോധിക്കുകയാണല്ലോ ഷുഐബ് അലൈഹിസലാം ചെയ്തത്. അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് അവരുടെ ന്യായീകരണം അവരുടെ പൂർവികന്മാർ അങ്ങനെ ചെയ്തു വന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റേതിനുള്ള ന്യായം ഞങ്ങളുടെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുമാകുന്നു. അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് തനി വിഡ്ഢിത്തവും നീതീകരണമില്ലാത്തതുമാണെന്നത്രേ അവരുടെ തത്വശാസ്ത്രം. നിന്റെ നമസ്കാരമാണോ ഇതൊക്കെ നിന്നോട് കൽപ്പിക്കുന്നത്? നീ സഹനമുള്ളവനും തന്റേടമുള്ളവനും തന്നെ. എന്നീ വാക്യങ്ങൾ അങ്ങേയറ്റം പരിഹാസം നിറഞ്ഞ വാക്കുകളാണെന്ന് പറയേണ്ടതില്ല. ഒന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, പ്രാർത്ഥന മുതലായ ആരാധന കർമ്മങ്ങളിൽ അവർക്കുള്ള അമർഷവും വെറുപ്പുമാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഒട്ടും വിവേകവും തന്റേടവുമില്ലാത്ത മൂഢമനുഷ്യനാണെന്ന ആരോപണവും അടങ്ങിയിരിക്കുന്നു.
2: വചനം 88. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, അഥവാ നിങ്ങൾ പറയുവിൻ, ഇൻ കുന്തു, ഞാനാണെങ്കിൽ, അലാ ബയ്യിനത്തിൻ, വ്യക്തമായ തെളിവോടെ, മിർ റബ്ബി, എന്റെ റബ്ബിങ്കൽ നിന്ന്, വറസഖനീ, അവൻ എനിക്ക് നൽകുകയും ചെയ്തു, മിൻഹു, അവനിൽ നിന്ന്, അഥവാ അവൻ്റെ വകയായി, റിസ്ഖൻ, ഉപജീവനം, ഹസനൻ, നല്ലതായ, വമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല താനും, അൻ ഉഖാലിഫക്കും, നിങ്ങളോട് എതിര് ചെയ്യാൻ, ഇലാമാ, യാതൊന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അൻഹാക്കും, നിങ്ങളെ ഞാൻ വിരോധിക്കുന്നു, അൻഹു, അതിനെപ്പറ്റി. ഇൻ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാഹ, നന്മ വരുത്തുകയല്ലാതെ, മസ്തത്വാത്തു, എനിക്ക് സാധ്യമാകുന്നത്ര, വമാ തൗഫീഖി, എൻ്റെ തൗഫീഖല്ല, അഥവാ എൻ്റെ പ്രവർത്തന വിജയമല്ല, ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അലൈഹി, അവൻ്റെ മേൽ, തവക്കൽത്തു, ഞാൻ ഭരമേൽപ്പിച്ചു, വ ഇലൈഹി, അവനിലേക്ക് തന്നെ, ഉനീബു, ഞാൻ മടങ്ങുന്നു.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ കണ്ടുവോ? ഒന്നു പറഞ്ഞു തരുവിൻ. ഞാൻ എന്റെ റബ്ബിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവോടെ ഇരിക്കുകയും അവന്റെ വകയായി അവൻ എനിക്ക് നല്ലതായ വിഭവം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ലാതെ ഉപദേശിക്കുവാൻ കഴിയുമോ? ഏതൊന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നുവോ അതിലേക്ക് തിരിഞ്ഞു നിങ്ങളുമായി വ്യത്യാസം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലതാനും. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ തൗഫീക്ക് അഥവാ പ്രവർത്തന വിജയം അള്ളാഹു മൂലമല്ലാതെ ഇല്ലതാനും. അവന്റെ മേൽ ഞാൻ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവങ്കലേക്കു തന്നെ ഞാൻ മനസ്സ് മടങ്ങി വിനയപ്പെടുകയും ചെയ്യുന്നു.
1: ഞാൻ എന്റെ റബ്ബിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവോടുകൂടിയിരിക്കുകയും അവങ്കൽ നിന്നുള്ള കാരുണ്യം അവൻ എനിക്ക് നൽകിയിരിക്കുകയുമാണെങ്കിൽ എന്നിങ്ങനെ നൂഹ് അലൈഹിസലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞതായി 28-ാം വചനത്തിലും സ്വാലിഹ് അലൈഹിസലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞതായി 63-ാം വചനത്തിലും മുമ്പ് കണ്ടുവല്ലോ. അതുപോലെയുള്ള ഒരു വാക്യം തന്നെയാണ് ഷുഐബ് അലൈഹിസലാം അദ്ദേഹത്തിൻ്റെ ജനതയോടും പറഞ്ഞതായി ഈ വചനത്തിൽ കാണുന്നത്. പക്ഷേ അവിടങ്ങളിൽ ബയ്യീനത്തിൻ വ്യക്തമായ തെളിവിനു പുറമെ റഹ്മത്തൻ കാരുണ്യവും എന്നുകൂടിയാണുള്ളത്. കാരുണ്യം കൊണ്ട് പ്രധാനമായും അവിടങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകത്വവും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണെന്ന് രണ്ടിടത്തും നാം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ കാരുണ്യത്തിൻ്റെ സ്ഥാനത്ത് റിസ്ഖൻ ഹസന എന്നാണുള്ളത്. റിസ്ഖ് എന്ന പദത്തിന് ആഹാരം, ഉപജീവനമാർഗം, കൊടുതി, പ്രധാനം എന്നും മറ്റും അർത്ഥങ്ങൾ വരും. ഭാഷാർത്ഥം നോക്കുമ്പോൾ ഭൗതികമോ അഭൗതികമോ ആയ എല്ലാ ലഭ്യങ്ങൾക്കും വിഭവങ്ങൾക്കും ഉപയോഗിക്കപ്പെടാവുന്നതാണത്. അതുകൊണ്ട് വറസഖനി മിൻഹു റിസ്ഖൻ ഹസന എന്ന വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടു കാണുന്നു. ഒന്ന്, നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അഴിമതികളിൽ നിന്ന് സുരക്ഷിതവും അനുവദനീയവുമായ മാർഗത്തിലൂടെ മാത്രം ലഭ്യവുമായിക്കൊണ്ട് ജീവിക്കുവാനുള്ള വസ്തുവിഭവങ്ങൾ എനിക്കവൻ തന്നിരിക്കുന്നുവെന്നും, രണ്ട്, പ്രവാചകത്വം, വിജ്ഞാനം, ദിവ്യസന്ദേശം മുതലായ അനുഗ്രഹങ്ങൾ എനിക്കവൻ പ്രദാനം ചെയ്തിരിക്കുന്നുവെന്നും. ഷുഐബ് അലൈഹിസലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് നൽകിയ ഉത്ബോധനങ്ങളും അവർ അദ്ദേഹത്തിന് നൽകിയ മറുപടികളും നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അള്ളാഹു ആലം. നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന കാര്യങ്ങൾ ഒന്നാമതായി വർജിച്ചു വരുന്ന ആളാണ് ഞാൻ. നിങ്ങളോട് അവയെക്കുറിച്ച് വിരോധിക്കുകയും അതോടൊപ്പം അതിനെതിരായി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആക്ഷേപിക്കുവാൻ ന്യായമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിരോധിക്കുന്നതിന് എതിരിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളെ കഴിയുന്നത്ര നന്നാക്കി സംസ്കരിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാതെ മറ്റൊരു കാര്യലാഭവും എനിക്കതിലില്ല. ഈ ലക്ഷ്യം സാധിക്കുവാൻ അള്ളാഹുവിങ്കൽ നിന്നു തന്നെ സഹായം ലഭിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സ്വന്തമായി അതിന് യാതൊരു കഴിവുമില്ല. അതുകൊണ്ട് വിനയപൂർവം കാര്യങ്ങളെല്ലാം അവനിൽ ഞാൻ അർപ്പിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം തുടർന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. അദ്ദേഹം തുടരുന്നു.
2: വചനം 89. വയാക്കോമി, എൻ്റെ ജനങ്ങളെ, ലായജിരി മന്നക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഷിഖാഖി, എന്നോടുള്ള ചേരിപിരിവ്, അൻ ഉസീബക്കും നിങ്ങൾക്ക് എത്തുവാൻ അഥവാ നിങ്ങൾക്ക് ബാധിക്കാൻ, മിസ്ലുമാ അസ്വാബ, ബാധിച്ചതുപോലെയുള്ളത്, കൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയ്ക്ക്, ഔ കൗമ, അല്ലെങ്കിൽ ജനതയ്ക്ക്, ഹൂദിൻ, ഹൂദിൻ്റെ, ഔ കൗമ, അല്ലെങ്കിൽ ജനതയ്ക്ക്, സ്വാലിഹിൻ, സ്വാലിഹിൻ്റെ, വമാ കൗമു, ജനതയല്ല താനും, ലൂത്തിൻ, ലൂത്തിൻ്റെ, മിങ്കും നിങ്ങളിൽ നിന്ന്, ബിബഈദ്, അകലെയുള്ളത്.

0: എന്റെ ജനങ്ങളെ, എന്നോടുള്ള കക്ഷിമാത്സര്യം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നൂഹിന്റെ ജനതക്കോ ഹൂദിന്റെ ജനതക്കോ സ്വാലിഹിന്റെ ജനതക്കോ ബാധിച്ചതുപോലെയുള്ളത് അഥവാ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കുവാൻ ഇടയാകുന്നതിന്. ലൂത്തിന്റെ ജനതയാകട്ടെ നിങ്ങളിൽ നിന്ന് അകലെയല്ലതാനും.
1: വചനം 90. വസ്തഗ്ഫിറൂ, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവിൻ. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്. സുമ്മതൂബൂ, പിന്നെ നിങ്ങൾ പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ.

0: നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. നിശ്ചയമായും എന്റെ റബ്ബ് കരുണാനിധിയും വളരെ സ്നേഹ താല്പര്യമുള്ളവനുമാകുന്നു.
1: എന്നോടുള്ള നിങ്ങളുടെ മാത്സര്യവും കക്ഷിത്വവും തുടരുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുൻ സമുദായങ്ങളായ നോഹ്, ഹൂദ്, സ്വാലിഹ് അലൈഹിമുസ്സലാം എന്നിവരുടെ ജനങ്ങൾക്ക് ബാധിച്ചതുപോലെയുള്ള മഹാശിക്ഷ നിങ്ങൾക്കും ബാധിച്ചേക്കും. അതിന് നിങ്ങൾ ഇടവരുത്തരുത്. ആ സമുദായങ്ങളൊക്കെ കാലം കൊണ്ടും സ്ഥലം കൊണ്ടും നിങ്ങളിൽ നിന്ന് കുറെ അകലെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത സ്ഥലത്തും അടുത്ത കാലത്തും ലോത്ത് നബിയുടെ ജനതയ്ക്ക് ബാധിച്ച കടുത്ത ശിക്ഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് അദ്ദേഹം അവരെ താക്കീത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് അക്രമവും പാപവും പ്രവർത്തിച്ചിരുന്നാലും നിങ്ങൾ ഖേദിച്ചു മടങ്ങി പാപമോചനം തേടിയാൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുകയും കരുണ ചെയ്യുകയും ചെയ്യുമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ആ ജനതയ്ക്ക് മാനസാന്തരം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ അഹന്തയും മത്സരബുദ്ധിയും വർദ്ധിച്ചതേയുള്ളൂ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ ഹൂദിലെ 87 മുതൽ 90 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി.
6: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഓരോ സൂറത്തുകളും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറത്തു അത്തക്കാസുർ, സൂറത്തുൽ ഖാരിയ എന്നീ 2 സൂറത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അല അലിഹി വസാഹിബി അജ്മായൻ അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, ഇനി സൂറത്തു തക്കാസുറാണ്. സൂറത്തു തക്കാസുർ, അതിലെന്തൊക്കെയാണ് നിയമങ്ങളിൽ നോക്കാം. അൽഹാക്കുമു തക്കാസുർ, തക്കാസുർ അസ അലിഫ് ബ ത സ അക്ഷരാണ്. അപ്പം ശരിക്ക് ഉച്ചാരണം ശ്രദ്ധിക്കുക. തക്കാസുർ സ എന്ന് ഉച്ചരിക്കരുത്. ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ ثم قال الله سوف تعلمون قال لو تعلمون علم اليقين لترون الجحيم ثم لترون حالكم لتسألن نون شد لذاني بنا يوم إذن ع يوم إذن ع تنوين شاشم عينان أبوتم غنت واند أبو يوم إذن ع يوم إذن عن يوم إذن عن النعيم
8: യൗമഇദിൻ അലിന്നഈം.
7: ഓ, നോക്കാം.

0: നമ്മൾ മുഖവിരയിൽ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞു, എന്ത് അക്ഷരങ്ങൾ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ മണിക്കലും നീട്ടലും ഒക്കെ അതിന് ശേഷമേ ഉള്ളൂ. അടിസ്ഥാനം അക്ഷരങ്ങൾ കൃത്യമായിട്ട് ശരിയായി, ഇപ്പം നമ്മൾ നേരത്തെ കാഫ് ഞാൻ പറഞ്ഞതന്നെ രണ്ടാമത്, ആ ശരിക്ക് ഉച്ചാരണം കൃത്യമായിക്കൊള്ളണം, അപ്പോഴേ അത് ഖിറാഅത്ത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ സൂറത്ത് തക്കാസറും ഖാരിയും കഴിഞ്ഞു. ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ സൂറത്ത് അത്തക്കാസുർ, സൂറത്തു ഖാരിയ എന്നീ രണ്ട് സൂറത്തുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ഒന്നാണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മളുമായി പങ്കുവെക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. إبدأ ഈ ആയത്തുകൾ നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നവരാണ്, പലപ്പോഴും ഓതുന്ന ആളുകളൊക്കെയാണ്. ഇൻഷാല്ലാ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കുക. യ അയ്യുഹ ലദീന ആമനുത്തഖുല്ലാഹ്. യ അയ്യുഹ മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമാലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനുത്തഖുല്ലാഹ്. ആമനു ഇത്തഖുല്ലാഹ്, ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങണം. ആമനുത്തഖുല്ലാഹ്, ഖാഫിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് മേലെ ഭാഗം ചെറുനാക്ക്. ഇത്തഖു ഖ, ഇത്തഖുല്ലാഹ്. വൽ തൻദുർ, വൽ തൻദുർ അല്ല, വൽ തൻദുർ, വൽ തൻദു, വൽ തൻദുർ. സാക്കിനായ നൂന് ശേഷം വാദാണ്, ഇഖ്ഫാം ബി ഗുന്ന. വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിൽ ആക്കുവാൻ ശ്രദ്ധിക്കണം. ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങളുടെ കൂടെ ഗുന്ന വരുമ്പോൾ അങ്ങനെ ആക്കുവാൻ ശ്രദ്ധിക്കുക. നൂന് സാക്കിനയും തൻവീനും. വൽ തൻദുർ. നഫ്സുമ്മ, നഫ്സുൻ തൻവീൻ, ശേഷം മീം, ഇത് ഖാം ബി ഗുന്ന. നഫ്സുമ്മ, നഫ്സുമ്മ, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിക്കണം. മാ ഖദ്ദമത്, മാ ഖദ്ദമത് ലിഗദ്. മാ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. നേരത്തെ പറഞ്ഞു നഫ്സുമ്മ ഖദ്ദമത്. ഖദ്ദമത് അല്ല, ഖദ്ദമത്, ഖദ്ദമത് എന്നും പറയരുത്. താഇനെ ഖൽഖല ചെയ്യരുത്. ഖദ്ദമത് ലിഗദ്. ലിഗദ് എന്ന് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ ഖൽഖല ചെയ്യണം. ലിഗദ്, ലിഅദ് അല്ല, ഗൈനാണ്. മാ ഖദ്ദമത് ലിഗദ്, ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കുക. വത്തഖുല്ലാഹ്, വത്തഖുല്ലാഹ്, അവിടെ നിർത്തുമ്പോൾ അല്ലാഹ് എന്ന് ഹാഇന് സുക്കുൻ നൽകിക്കൊണ്ട് 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇനിയോ ലിഗദ്യൂവത്തഖുള്ള, കൂട്ടി ഒതുകയാണെങ്കിൽ തെൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഗദ്യൂവത്തഖുള്ള, ഇങ്ങനെ. ഇന്നല്ലാഹ, നൂന്ന് ശബ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമ, ഖബീർ, ഖബീർ അല്ല, ഖബീറും ബിമ. തെൻവീന് ശേഷം ബ, ഇഖ്ലാബ്, തെൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖബീറും ബിമ തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. അടുത്ത ആയത്ത് വലാ തകൂനു കല്ലദീന നസുല്ലാ. വലാ തകൂനു കല്ലദീന, കല്ലസീന അല്ല, കല്ലദീന നസുല്ലാഹ, നസുല്ലാഹ فأنساهم نونن أفكتماكي منكرم فأنساهم أنفسهم സാക്കിന മീമിന് ശേഷം ഹംസ ഫഅൻസഹും അൻഫുസഹും എന്നുള്ളത് ഫഅൻസഹും മൻഫുസഹും എന്ന് പറയരുത്. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൻഫുസഹും ഇഖ്ഫാ ബിഹുന്ന അൻഫുസഹും. ഉലൈക മദ് മുത്തസിൽ. ഉലൈക നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടണം. ഹുമുൽ ഫാസിഖൂൻ. ഹുമുൽ ഫാസിഖൂൻ. ഖാഫിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. ഫാസിഖൂൻ ആവരുത്, ഫാസിഖൂൻ. അടുത്ത ആയത്ത്, ലാ യസ്തവി അസ്ഹാബുൻ നാർ. ലാ യസ്തവി. യസ്തവി തഅ്നെ കനപ്പിച്ചു ഉച്ചരിക്കരുത്, ലൈറ്റായിട്ട് ഉച്ചരിക്കണം. ലാ യസ്തവി. ലാ യസ്തവി അല്ല, ലാ യസ്തവി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തോ അല്ല, മുസ്തഖീം പോലെ. അസ്ഹാബു സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അസ്ഹാബ്. ഹ തൊണ്ടയുടെ മധ്യഭാഗം. അസ്ഹാബ് എന്ന് പറയരുത്. അസ്ഹാബുൻ നാരി. നൂൻ മുശദ്ദഗുന്ന. നൂനിന് ശദ്ദുണ്ട്, മണിക്കണം. അസ്ഹാബുൻ നാരി വ അസ്ഹാബു. ഇവിടെയും സ്വാദും ഹ ഒക്കെ ശ്രദ്ധിക്കുക. വ അസ്ഹാബുൽ ജന്ന. വ അസ്ഹാബുൽ ജന്ന. നൂന് ശദ്ദ്, മണിക്കണം. വഖഫ് ചെയ്യുമ്പോൾ ജന്ന തഅ്ന് ഹഅ്ന് സുക്കൂൻ നൽകുന്ന ആ ശബ്ദമാണ് വേണ്ടത്. ജന്ന. അസ്ഹാബുൽ ജന്നതി. അസ്ഹാബു സ്വാദ് ഹ. الجنتي نون مشد غنة. هم الفائزون مد متصل. مدين أكشرة ماي ألف نشيشم حمزة أدي بدتلان نالو أنجو حركة دين قدر نربند مايتم نيتنم. هم الفائزون إنجن أوسان تل مد عرض لسكونا. ونقول إي آيات الشدقة.
2: يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون
1: سورة الحشر لي 18, 19, 20 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുവാനും പാരായണം ചെയ്യുവാനൊക്കെ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഹഷറിലെ 18, 19, 20 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
5: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
4: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
6: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച. മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അല്ലാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ആസ്വദിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 150 മുതൽ 152 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 150 മുതൽ 152 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹിജർ, സൂറത്ത് മറിയം, സൂറത്ത് ത്വഹ. ലോകപ്രശസ്ത ഖുർആൻ കാരി ആയിട്ടുള്ള സഊദ് അഷ്ഷുറൈം പാരായണം നിർവഹിക്കുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് അത്തൻസീൽ. പാരായണം നിർവഹിച്ചത് സൗദ് അശ്വറയും.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
4: വചനം 27.
5: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ, യൻഖുദൂന, അവർ ലംഘിക്കും, അഹ്ദല്ലാഹി, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ കരാർ, മിൻ ബഅദി, ശേഷമായി, മീസാഖിഹി, അതിനെ ഉറപ്പിച്ചതിൻ്റെ, വയഖ്തഊന, അവർ മുറിക്കുകയും ചെയ്യും, മാ അമറ, കൽപ്പിച്ചതിനെ, അള്ളാഹു ബിഹി, അതിനെപ്പറ്റി, അയ്യൂസല, അത് ചേർക്കപ്പെടുവാൻ, വയുഫ്സിദൂന, അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർളി, ഭൂമിയിൽ, നാട്ടിൽ, ഉലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെയാണ്, അൽ ഖാസിറൂന, നഷ്ടക്കാർ.

0: وصل ويفسدون في الأرض أولئك هم الخاسرون.
1: അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിനു ശേഷം അതിനെ അവർ ലംഘിക്കുന്നു. ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ മാത്രമേ വഴിപിഴവിലാക്കുകയുള്ളൂ. അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ.
2: 26, 27 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
3: കപടവിശ്വാസികളെപ്പറ്റി തീയിൻ്റെയും മഴയുടെയും ഉപമകൾ മുമ്പ് വിവരിച്ചുവല്ലോ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈച്ച, എട്ടുകാലി മുതലായവയെയും ഖുർആനിൽ ഉപമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് ഇതൊക്കെയെന്ന് കപടവിശ്വാസികൾ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഈ വചനങ്ങളിലുള്ളത്. ഉപമയിലും ഉദാഹരണത്തിലും അടങ്ങിയ തത്വങ്ങളും സാദൃശ്യ ബന്ധങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കലാണല്ലോ അവകൊണ്ട് ഉദ്ദേശ്യം. ഉപമയായി എടുത്തുകാട്ടിയ വസ്തുവിൻ്റെ ചെറുപ്പ വലുപ്പത്തിനോ സ്ഥാനപദവികൾക്കോ അതിൽ പ്രസക്തിയില്ല. ഒരു കൊതുകിനെപ്പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ ഉപരിയായ മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപമയാക്കപ്പെട്ട വസ്തുവെപ്പറ്റി ആരായാതെ ആ ഉപമയിൽ അടങ്ങിയ തത്വരഹസ്യങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് അവിശ്വാസികൾ ഇതെന്തൊരു ഉപമയാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നൊക്കെ പരിഹസിച്ചു തൃപ്തി അടയുകയും ചെയ്യും. ഇവരോടുള്ള പ്രതിഷേധവും താക്കീതുമാണ് യുദുല്ലു ബിഹി കസീറം വയഹദി ബിഹി കസീറ, അഥവാ അതുമൂലം പലരെയും അവൻ വഴിപിഴവിലാക്കുകയും പലരെയും നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്ന വാക്യം. അതായത് കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കുവാനും സത്യവിശ്വാസികളുമായുള്ളവർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കുവാനും അത് കാരണമായിത്തീരുന്നു. ഈ രണ്ടിൽ ഏതിലാണ് തങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് അവർ ആലോചിക്കട്ടെ എന്നാണ് ഇതിലുള്ള സൂചന. ഒരു ന്യായമായ മാനദണ്ഡമൊന്നും കൂടാതെ ഏതെങ്കിലും കുറേ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലും വേറെ കുറേ ആളുകളെ ദുർമാർഗത്തിലും ആക്കുമെന്നല്ല ആ വാക്യത്തിൻ്റെ താല്പര്യമെന്നും രണ്ടിനും ഒരു മാനദണ്ഡം അവൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നും തൊട്ടവാക്യത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതെ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ തോന്നിയവാസികളെയല്ലാതെ അതുമൂലം അവൻ വഴിപിഴവിലാക്കുകയില്ല. അപ്പോൾ നേർവഴിയിലാക്കുന്നത് ആരെയായിരിക്കുമെന്ന് പിന്നെ പ്രസ്താവിക്കേണ്ടതില്ലല്ലോ. യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോകൽ, കൽപ്പന ധിക്കരിക്കൽ, തോന്നിയവാസം, തെമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഫിസ്ഖ്, ഫിസ്ഖിൻ്റെ കർത്തൃനാമമാണ് ഫാസിഖ്. ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഫാസിഖുകൾ ഉണ്ടാവാം. എല്ലാവരെ കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. മതശാസനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ അതിൻ്റെ ഉപയോഗം. ഇവിടെ വമാ യുദുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അഥവാ അതുകൊണ്ട് തോന്നിയവാസികളെയല്ലാതെ വഴിപിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് വെക്കുവാനാണ് സാധ്യത. 27 വചനത്തിൽ അവരുടെ ദുർഗുണങ്ങൾ വിവരിച്ച ശേഷം അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നും അതേ ദുർഗുണങ്ങളുള്ളവരെ പറ്റി സൂറത്തു റഅദിന്റെ 25 ആയത്തിൽ ഉലായിക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, അഥവാ അക്കൂട്ടർക്ക് തന്നെയാണ് ശാപം, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും എന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. തോന്നിയവാസികളുടെ 3 ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. 1, അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ലംഘിക്കൽ. 2, ചേർക്കുവാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം മുറിക്കൽ. 3, ഭൂമിയിൽ നാശമുണ്ടാക്കൽ. അഹദ് എന്ന പദത്തിനാണ് ഉത്തരവ് എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. സന്ദർഭവും തൊട്ടു നിൽക്കുന്ന അവ്യയങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരാം. ഉടമ്പടി, കരാർ, ഒസിയത്ത്, ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം എന്നും മറ്റും. സാമാന്യമായി പറഞ്ഞാൽ അള്ളാഹു ഉത്തരവിട്ടതും നിറവേറ്റുവാൻ മനുഷ്യൻ കടപ്പെട്ടതുമായ കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശ്യം. പല മഹാന്മാരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അഹദുല്ലാ രണ്ടു പ്രകാരത്തിലുണ്ട്. 1, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, ആരാധ്യത മുതലായവ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും മനുഷ്യൻ ഇതുമുഖേന സ്വയം ബാധ്യസ്ഥനാകുന്നു. ഈ ബാധ്യത നിറവേറ്റാത്ത പക്ഷം മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനും അവനോടുള്ള കടമ ലംഘിച്ചവനുമാകുന്നു. എല്ലാത്തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെ. രണ്ട്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാകുന്നു. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റുപറയുന്നതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അഹ്ദുല്ലാ അഥവാ അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി, ഒന്ന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സന്തതികൾ അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് ആത്മീയ ലോകത്ത് വച്ച് സമ്മതിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായി സൂറത്ത് അഅ്റാഫിൻ്റെ 172 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം അഅ്റാഫിൽ വെച്ച് കാണാം ഇൻഷാ അള്ളാഹ്. അതാണ് ഇവിടെ ഉദ്ദേശം. രണ്ട്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പോരുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുള്ളതായി അൽബഖറ 38 ത്വാഹ 123 അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതാണ് ഉദ്ദേശ്യം. വാസ്തവത്തിൽ ഇവയിൽ ഒന്നാമത്തെ അഭിപ്രായം ആദ്യം നാം പ്രസ്താവിച്ച രണ്ടു തരം ഉത്തരവുകളിൽ ഒന്നാമത്തെ ഇനത്തിലും രണ്ടാമത്തേത് അവയിൽ രണ്ടാമത്തെ ഇനത്തിലും ഉൾപ്പെട്ടതാകുന്നു. ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളിൽ രക്തബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽപ്പക്കബന്ധം, മതബന്ധം, സാമൂഹ്യബന്ധം തുടങ്ങിയ എല്ലാ ന്യായമായ ബന്ധങ്ങളും ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിശ്വാസികൾ ഈ വക ബന്ധങ്ങൾക്കെല്ലാം കടകവിരുദ്ധമായി ചെയ്തുകൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ഇതുപോലെ തന്നെ ഭൂമിയിൽ അഥവാ നാട്ടിൽ അവർ ഉണ്ടാക്കി തീർത്ത നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കണക്കില്ല. മുനാഫിക്കുകളും മുശ്രിക്കുകളും യഹൂദികളും എല്ലാം തന്നെ ആ കച്ചവടങ്ങളിൽ അവരവരാൽ കഴിയുന്ന പങ്ക് വഹിച്ചവരാണ്. ഓരോ കൂട്ടരും വഹിച്ച പങ്കനുസരിച്ച് ഇഹത്തിലും പരത്തിലും അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു. അതെ, അവർ തന്നെയാണ് നഷ്ടക്കാരായത്. അഥവാ ഉലാഇക ഹുമുൽ ഖാസിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും. അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിലെ പ്രസ്താവന എന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് കരുതേണ്ടതില്ല. എക്കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതുതന്നെയാണെന്ന് ചരിത്രവും അനുഭവവും വെച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്.
4: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക

0: ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: സബർ.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: വഞ്ചനയാണീതുനിയാവ്.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
5: സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്ത്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر. الله أكبر. الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആന്റെ വിവരണവും വ്യാഖ്യാനവും പ്രാമാണികമായി മനസ്സിലാക്കാൻ ശ്രോതാക്കൾക്ക് സഹായകമായ ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിന്റെ 79-80-81 വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യ പതനം, ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ അവസാന ഭാഗത്തുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ വരുന്ന ആ രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ലൂത്ത് നബിയുടെ ജനത വളരെ ഗുരുതരമായ കുറ്റം ചെയ്യുന്ന, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന ഒരു ജനതയായിരുന്നു. അവരിൽ നിയോഗിതനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്കും പരലോക ചിന്തകളിലേക്കും ക്ഷണിക്കുകയും അവർ ചെയ്യുന്ന ഈ ദുർനടപ്പിനെതിരെ ശക്തമായ താക്കീത് അവർക്ക് നൽകുകയും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പ്രവാചകനെ അവഗണിക്കുകയും അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ ധിക്കരിക്കുകയും ചെയ്ത ആ ജനത, അവരുടെ നാശം അവർ സ്വയം വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തിയ ഒരു സാഹചര്യം. അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകൾ വരുന്ന വഴിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് കയറി. കഴിഞ്ഞ ക്ലാസ്സിൽ വചനങ്ങളിൽ നമ്മളത് മനസ്സിലാക്കി ശേഷം അവർ ലൂത്ത് നബിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സുന്ദരന്മാരായ മനുഷ്യരുടെ രൂപത്തിലാണ് മലക്കുകൾ ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ലൂത്ത് നബിയുടെ വീട്ടിൽ വന്നപ്പോൾ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം അവരുടെ കാര്യം ആലോചിച്ച് ആകെ അസ്വസ്ഥനാവുകയാണ്. കാരണം എന്താ, തൻ്റെ ജനത ഇവരെക്കുറിച്ചറിഞ്ഞാൽ ദുർവൃത്തിക്കു വേണ്ടി ഇവിടേക്ക് ഓടിവരും എന്നുള്ള കാര്യത്തിൽ ലൂത്ത് നബിക്കൊരു സംശയമല്ല. അതാണ് 77-ാമത്തെ വചനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതും ഇവിടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും. വലമ്മ ജാഅത്തു റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നപ്പോൾ, എവിടെ വന്നപ്പോൾ, ലൂത്തൻ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് നമ്മുടെ മലക്കുകൾ വന്നപ്പോൾ, സീ അബിഹിം വ ലോക്ക ബിഹിം ദർ അൻ, അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ മനപ്രയാസമുണ്ടായി. ലോക്ക ബിഹിം ദർ അൻ, അദ്ദേഹത്തിന് വളരെയധികം മനപ്രയാസമുണ്ടായി. വഖാൽ, അദ്ദേഹം പറയുകയും ചെയ്തു, ഹാദാ യോമുൻ അസീബ്, ഇത് വിഷമകരമായ ഒരു ദിവസമാണ്. യോമുൻ അസീബ് എന്ന് പറഞ്ഞാൽ ഷദീദു ഹർജ്, അങ്ങേയറ്റത്തെ വിഷമുള്ള കാര്യം. കാരണം എന്താണ്, അദ്ദേഹത്തിന് അറിയാം എന്താണ്, അന്ന കൗമഹു ലായ തുറുക്കൂനഹും, അദ്ദേഹത്തിൻ്റെ ജനത എന്ത് ചെയ്യൂല, അവരെ വെറുതെ വിടൂല. കാരണം എന്താണ്, ആ മലക്കുകളിലെ അന്നഹും ഫി സുവരി ഷബാബ്, യുവാക്കളുടെ സുന്ദരമായ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നിട്ടുള്ളത്. അവരെ കണ്ടാൽ ഫി ഗോയത്തിൽ കമാലി വൽ ജമാൽ, അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള രൂപത്തിൽ വന്ന അവരെ അദ്ദേഹത്തിൻ്റെ ജനത ഒരിക്കലും വെറുതെ വിടൂല എന്നുള്ള കാര്യം പിന്നെ ബോധ്യമുള്ള ലൂത്ത് നബി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് മനപ്രയാസമുണ്ടാകുന്നത്. അതുമാത്രമല്ല, അതറിഞ്ഞും ചെയ്തു, വിവരമറിഞ്ഞു, അവർ വന്നു. വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്. വിവരമറിഞ്ഞ ലൂത്ത് നബിൻ്റെ ജനത എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. വജാഅഹു ലൂത്ത് നബിൻ്റെ അടുത്തേക്ക് അവർ വന്നു. കൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത. യുഹറൂന ഇലൈഹി അല്ലേ, ആ ദുർനടപ്പിന് വേണ്ടി അവരെന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വമിൻ ഖബ്ലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ അവരെന്താണ് യഅമലൂന സയ്യിആത്ത്, ഈ ദുർനടപ്പ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. കാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ഹാ ഉലാ ഇബനാത്തി ഹുന്ന അത്തഹറുലക്കും, എൻ്റെ ജനങ്ങളെ, എൻ്റെ പെൺമക്കളിതാ, ഇവരല്ലേ നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധിയുള്ളവർ, അവരെ ഞാൻ നിങ്ങൾക്ക് മാന്യമായി വിവാഹം കഴിച്ചു തരാം. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖ്സൂനി ഫീ ളൈഫി, എൻ്റെ ഈ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ മാനം കെടുത്തരുത്, അപമാനിക്കരുത്. അലൈസ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലില്ലേ, റജുലുൻ റഷീദ്, വിവേകമുള്ള ഒരുത്തനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് കേണപേക്ഷിക്കാണ്. മാനം കെടുത്തരുത് അല്ലേ, ഈ ഫാഹിഷത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു ആ ജനതയുടെ മുമ്പ് അള്ളാഹു ഓർമ്മിപ്പിക്കണതാണ്. മിൻ ഖബ്ലു കാനു യഅമലൂന സയ്യിആത്ത്, മുമ്പ് തന്നെ ഈ ദുർനടപ്പ് ചെയ്യുന്ന ജനതയാണിവർ. ഇമാം സഅദി റഹമഹുള്ള ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, എന്താണ്, അൽ ഫാഹിഷത്തുല്ലത്തി മാ സബഖഹും അലൈഹ അഹദും മിനൽ ആലമീൻ, ലോകത്ത് അതിന് മുമ്പ് ഒരു ജനതയും ചെയ്യാത്ത തോന്നിയാസത്തിൻ്റെ ആ ദുർനടപ്പ് ചെയ്യാൻ തുടങ്ങിയ ജനതയാണ് ഇവർ. അതുകൊണ്ട് എൻ്റെ അതിഥികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുമ്പിൽ വെച്ചിട്ട് എന്നെ നിങ്ങൾ മാനം കെടുത്തരുതേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണം, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ മാനം കെടുത്തരുത്, നിങ്ങളെ കൂട്ടത്തിൽ ഇതൊക്കെ തടയാൻ പറ്റിയ, ഇവരെ ഭീഷണിപ്പെടുത്താൻ പറ്റിയ, അല്ലെങ്കിൽ ഈ തിന്മയിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റിയ വിവേകങ്ങൾ ആരുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താ, ഖാലൂ. ഖാലൂ എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനത പറയാണ്. ആരോട്? ലൂത്ത് നബിയോട്. ലഖദ് അലിംത, ലൂത്തെ നിനക്കറിവില്ലേ, നിനക്കറിയില്ലേ, മാലന, ഞങ്ങൾക്ക് എന്താ വേണ്ടത്, മാലന, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളത്, ഫി ബനാത്തിക്ക, നിൻ്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, മിൻ ഹക്കിൻ, യാതൊരു താല്പര്യവുമില്ല, ആവശ്യവുമില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ. വ ഇന്നക്കല തഅലമു, തീർച്ചയായും നിനക്കറിയാം ലൂത്തെ, മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലേ. ലാ നുരീദു ഇല്ല റിജാൽ, ഞങ്ങൾക്ക് പുരുഷന്മാരെ മതി. വലാലന റഗബത്തുൻ ഫിന്നിസാ, സ്ത്രീകളിൽ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല, അതുകൊണ്ട് നിൻ്റെ പെൺമക്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യം നിൻ്റെ വീട്ടിലേക്ക് വന്ന ഈ അതിഥികളെയാണ് എന്നു പറഞ്ഞ് വളരെ ധിക്കാരികളായി അങ്ങോട്ട് വരിക, നിസ്സഹായതോടുകൂടി, അങ്ങേയറ്റത വിഷമത്തോടുകൂടി ലൂത്ത് നബി അലൈഹി സ്സലാം പറയുന്ന വചനമാണ് 80-ാമത്തായത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, ലൂത്ത് നബി അലൈഹി സ്സലാം പറയാണ്, ലൗ അന്നലി ബിക്കും, എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ലൗ അന്നലി, എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ബിക്കും ഖുവ്വത്തൻ, നിങ്ങളെ തടയുവാൻ ഉള്ള ശക്തി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഔ അല്ലെങ്കിൽ ആവി ഇലാ റുക്കിനിൻ, എനിക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു റുക്കിനുണ്ടായിരുന്നെങ്കിൽ, ശദീദ്, ശക്തനായ അല്ലേ. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ആശ്രയിക്കാൻ പറ്റിയ ശക്തൻ അള്ളാഹുവാണ്, ഒരു സംശയമല്ല. ആ അള്ളാഹുവിൽ ലൂത്ത് നബി അലൈഹി സ്സലാം ആശ്രയിച്ചിട്ടുണ്ട്, അവലംബിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ വചനം അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം അത് ബോധ്യപ്പെടുത്തുന്നതാണ്. ഫഷ്തദ്ദ ഖൽഖു ഖലഖു ലൂത്ത് അലൈഹി സ്സലാം, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ആ ഖലഖ്, അസ്വസ്ഥത, അങ്ങേയറ്റത്തെ അസ്വസ്ഥതയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് അല്ലേ. എനിക്ക് നിങ്ങളെ തടയാൻ, കായികമായി നിങ്ങളെ തടയാൻ ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അവലംബിക്കാൻ പറ്റിയ ഒരു പിന്നെ അവലംബമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ശക്തനായ ഒരു സഹായം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലേ, എങ്കിലും ഞാൻ അത് ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു പോയിന്റിൽ പോലും മഹാനായ ലൂത്ത് നബി അലൈഹി സ്സലാം ആ ദുർനടപ്പിനോടോ ആ നാട്ടിലെ തിന്മകളോടോ ലൂത്ത് നബി അലൈഹിസ്സലാം സമരസപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബോധ്യമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയെ നിരന്തരം അദ്ദേഹം താക്കീതു ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ മാനം കെടുത്താൻ ഓടി വന്നപ്പോൾ അവിടെയും ശക്തമായ നിലപാടാണ് ലൂത്ത് നബി അലൈഹിസ്സലാം സ്വീകരിച്ചിട്ടുള്ളത്. ലൂത്ത് നബി എല്ലാ വഴിയും, നാല് പ്രയോഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിവേകിയില്ലേ, അലൈസമിൻകും റജുലുൻ റഷീദ്. രണ്ടാമത് പറഞ്ഞു, എൻ്റെ പെൺമക്കളെ മാന്യമായി നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം. മൂന്നാമത് പറഞ്ഞു, എനിക്ക് ശക്തിയുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ തടയാൻ ഞാൻ തടയുമായിരുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റിയ ഒരു ശക്തനായ സഹായം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു നിലക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ ആ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാം ആ ജനതയെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പം മലക്കുകൾ മറുപടി എന്താ? ഖാലു, അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയാണ്, യാ ലൂത്ത്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, തീർച്ചയായും ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. മനസ്സിലായില്ലേ? ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. ലൻ യസിലു ഇലൈക്ക, അവർ നിൻ്റെ അടുത്തേക്ക് എത്തുകയില്ല, ആ ജനങ്ങൾക്ക് നിൻ്റെ അടുത്തേക്കെത്താൻ ആവില്ല. ഫ അസ്രി ബി അഹ്ലിക ബിഖ്തഇ മിനൽ ലൈലി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഫ അസ്രി ബി അഹ്ലിക, നിൻ്റെ കുടുംബത്തെയും കൊണ്ട് നീ യാത്ര പുറപ്പെടണം ഈ രാത്രിയിൽ. എപ്പോൾ? ബിഖ്തഇ മിനൽ ലൈൽ, രാത്രിയുടെ ഒരു യാമത്തിൽ, ഒരു ഘട്ടത്തിൽ. വലാ യൽതഫിത് മിങ്കും അഹദുൻ, നിങ്ങളിൽ നിന്നൊരാളും തിരിഞ്ഞു നോക്കരുത്, പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്, ഒരാളും ചെയ്യരുത്, ഇങ്ങോട്ട് എന്ത് ശബ്ദം കേട്ടാലും എന്ത് സംഭവിച്ചാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഇല്ലംബ്രഅതക്, താങ്കളുടെ ഭാര്യയൊഴികെ. ഇന്നഹു മുസീബുഹ മാ അസ്വാബഹും, തീർച്ചയായും ആ ജനങ്ങൾക്ക് വന്നു ഭവിച്ച ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്, ആ ശിക്ഷ അവൾക്കും ബാധിക്കുന്നതാണ്. ഇന്ന മൗഇദഹും സുബഹ്, തീർച്ചയായും നിങ്ങൾക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാകുന്നു, അല്ല അവർക്ക് നിശ്ചയിച്ച സമയം പ്രഭാതമാണ്. എന്ത്? അവരെ ശിക്ഷിക്കാൻ പോണ സമയം ആ പുലർക്കാലമാണ്. ഇന്ന മൗഇദഹും അസുബഹ്, അതുകൊണ്ട് ആ സമയത്തിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടണം. അലൈസ സുബഹു ബിഖരീബ്, ആ ശിക്ഷ വന്നെത്തുന്ന പുലരി അത് വളരെ തൊട്ടടുത്തല്ലേ, ആ പ്രഭാതം അടുത്തു തന്നെയല്ലേ, അതുകൊണ്ട് അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകണം എന്ന് മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിന് അവരെ മനസ്സിലായില്ല എന്ന് പറഞ്ഞതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിനും ഇത് മലക്കുകളാണെന്നുള്ള അറിയില്ല. അള്ളാഹു പിന്നെ അദൃശ്യങ്ങൾ, ഗൈബ് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. അവസാനം മലക്കുകൾ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ലൂത്ത് നബിക്ക് അറിയുന്നത്, ബോധ്യപ്പെടുന്നത്. മറിച്ചായിരുന്നെങ്കിൽ ലൂത്ത് നബി അസ്വസ്ഥനാവുകയോ തൻ്റെ ജനതയോടിങ്ങനെ കേണപേക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മലക്കുകളാണ്, വരെ തൊടാൻ കഴിയില്ല എന്ന് വളരെ കൂളായിട്ട് ലൂത്ത് നബിക്ക് ഇരിക്കാൻ കഴിയും. പക്ഷേ ലൂത്ത് നബിക്ക് അറിയുന്നില്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദൃശ്യം, ഗൈബ്, അത് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹിൻ്റെ അടിമകളായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് പോലും അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയുള്ളൂ എന്നുള്ള പ്രധാനൊരു വിഷയം ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഉള്ള തങ്ങന്മാർ, ബീവിമാർ, ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പലരും വരാൻ പോണ കാര്യവും മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കാം? അത് ഇതിലേറ്റവും വലിയൊരു പാഠമാണ്. രണ്ടാമത്തത്, തിന്മകൾ, അന്യായങ്ങൾ, അതിക്രമങ്ങൾ, തോന്നിയാസങ്ങൾ, ദുർനടപ്പുകൾ, ഇതൊന്നും അധികകാലം ഭൂമിയിൽ എന്തില്ല, വാഴുകയില്ല. അത് ചെയ്യുന്നവരുടെ പര്യവസാനം മഹാദുരന്തമായിരിക്കും എന്നുള്ളൊരു പാഠം കൂടി ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. മൂന്നാമത്തെ എന്താണ്? തിന്മകളുടെ സഹയാത്രികർ അതാരാണെങ്കിലും, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ഭാര്യയെപ്പറ്റി ഇവിടെ പഠിപ്പിച്ചു. അവർ ആ ജനങ്ങൾക്ക് ബാധിക്കുന്ന ശിക്ഷ പിടികൂടപ്പെടുന്നവരിൽ ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിച്ചു. സൂറത്തു തഹ്രീമിൽ അള്ളാഹു നിഷേധികളായ രണ്ടു സ്ത്രീകൾക്ക് ഉദാഹരണം പറഞ്ഞിടത്ത് ഒന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയെയും രണ്ടാമത് ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ ഭാര്യയെക്കുറിച്ചുമാണ്. ദറബല്ലാഹു മഥലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ അള്ളാഹുവിൽ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമാണ് എന്നല്ലാഹു സൂറത്തു തഹ്രീമിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് ആ മലക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ലൂത്തെ നീ അസ്വസ്ഥനാകേണ്ടതില്ല, നീ പേടിക്കേണ്ടതില്ല, ഞങ്ങളെ തൊടാൻ അവർക്ക് കഴിയില്ല, നിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ കഴിയില്ല, ഈ രാത്രിയിൽ നിൻ്റെ അഹിൽ കൊണ്ട് നിൻ്റെ കുടുംബത്തെ കൊണ്ട് എന്ന് പറഞ്ഞ വിശ്വാസികളെയും കൊണ്ട് ഈ രാത്രിയുടെ യാമത്തിൽ നീ ഈ നാട് വിട്ടു പോകണം, ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ആ പോകുന്ന യാത്രയിൽ സ്വാഭാവികമായും ഭാര്യയും കൂടെ പോകും, പക്ഷേ ഭാര്യ തിരിഞ്ഞു നോക്കും, ഭാര്യയെ ശിക്ഷ പിടികൂടും. അവർ തിന്മകളുടെ സഹയാത്രികയായിരുന്നു. അതിനുള്ള കാരണം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെക്കുറിച്ച് അവർക്ക് വിവരം കൊടുത്തത് ഈ ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു. ലി അന്നഹ തുഷാരിക്കു ഖൗമഹ ഫിൽ ഇസ്മ്, തിന്മയിൽ കുറ്റത്തിൽ ആ ജനതയോട് പങ്കാളിയായിരുന്നു അവർ. മനസ്സിലെ ഫതദുല്ലുഹും അലാ അളിയാഫി ലൂത്ത് ഇത് നസല ബിഹി അളിയാഫ്. ആ അതിഥികൾ ലൂത്ത് നബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെക്കുറിച്ചുള്ള വിവരം ആ ജനങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് ലൂത്ത് നബിയുടെ ഭാര്യയായിരുന്നു എന്ന് ഇവിടെ ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക, വിശ്വാസികളായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് ഹൃദയവസന്തം. സൂറത്ത് ഹൂദിൻ്റെ 79 മുതൽ 81 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കി ലൂത്ത് നബിയുടെ ജനതയുടെ അനിവാര്യമായ പതനം, ഈ വിഷയമാണ് ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ജംഷീർ സൊലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: Peace Radio. Tune to reality.

മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور أضل على الحياة رحيما.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: ഇദൽ ജിബാലു നുസിഫത്ത്.
1: സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
0: വൽ മുർസലാത്തി ഉർഫ,
1: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
0: ഫൽ ആസിഫാത്തി അസ്ഫ.
1: ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
0: വന്നാശിറാത്തി നശ്റ. വന്നാശിറാത്തി നശ്റ,
1: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
0: فَالْفَارِقَاتِ فَرْقَا.
1: فَالْفَارِقَاتِ فَرْقَا. فَرْقَا قَافِنْ بَغَرَمْ كَافَ آغُنَّدُ فَرْقَا. ഇങ്ങനെ ഫർഖ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഹ്റജ്.
0: فَالْفَارِقَاتِ فَرْقَا
1: എന്ന് തന്നെ പറയുക.
0: فَالْمُلْقِيَاتِ ذِكْرَا.
1: ذിക്റ ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ذിക്റ എന്നാണ് പറയേണ്ടത്.
0: ഉദ്റൻ ഔ നുദ്റ. ഉദ്റൻ ഔ നുദ്റ,
1: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
0: ഉദ്റൻ. ഉദ്റൻ ഔ നുദ്റ.
1: ഇന്നമാ തുഅദൂന ലവാഖിഉ. ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
0: فإذا النجوم طمست.
1: فإذا النجوم طمست. طو طمست അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
0: وإذا السماء فرجت. وَإِذَا السَّمَاءُ فُرِجَتْ. وَإِذَا الْجِبَالُ نُصِفَتْ. وَإِذَا الرُّسُلُ أُقِّتَتْ. وَإِذَا الرُّسُلُ أُقِّتَتْ.
1: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്.
0: وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ.
1: ഇവിടെ لِأَيِّ يَوْمٍ أُجِّلَتْ. أُجِّلَتْ ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
0: أُجِّلَتْ لِأَيِّ يَوْمٍ أُجِّلَتْ لِيَوْمِ الْفَصْلِ وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ.
1: രണ്ട് സ്ഥലത്തും ഫസ്ലിൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
0: വമാ അദ്റാകമ. അദ്റാ, അദ്റാ,
1: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്റാക, അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
0: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖിസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലിക്കിൽ ഔവലീൻ.

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. ഓരോ ദിവസവും ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും കേൾക്കുവാൻ നമുക്ക് അവസരമൊരുക്കുന്ന ഖത്മുൽ ഖുർആനിൽ ഇന്ന് 16-ാമത്തെ ജുസുവിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അരിഫായ്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണം തജ്വീദോടുകൂടി സാധാരണക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന പ്രോഗ്രാം. ഇന്നത്തെ പാരായണ പഠനത്തിൽ ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബിഹി വഅല മൻ ഇത്തബഅഹും ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹുറൂഫുൽ ഇസ്തിഇലാനെ പറ്റി പറഞ്ഞു. അത് നല്ല സ്വരഭാരത്തോടുകൂടി ശ്രദ്ധിച്ച് ചിരിക്കേണ്ടവയാണവ. ഹ ഇ സ്വാദ് ലാദ് ത്വാ ഇ ലാ ഇ ഗൈൻ ഖാഫ് അക്ഷരങ്ങൾ. പിന്നെ മറ്റൊന്ന്, ചില അക്ഷരങ്ങൾ ആദ്യത്തതിന് സുക്കൂനും പിന്നെ അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത് അത് അതിന് ശേഷം ഹർക്കത്തും കൂടി വന്നാൽ അതിന് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ ഫമാ റബിഹത് തിജാറത്തുഹും, റബിഹത്ത് താക്ക് സുക്കൂനാണ്, പിന്നെ തിജാറത്ത് ആ താക്ക് കസറുമാണ്, ഹർക്കത്തുണ്ട്. ആദ്യത്തതിന് സുക്കൂനും പിന്നെ കസറും, അപ്പോൾ റബിഹത് അത്ഷദ്ദോടുകൂടി ഉച്ചരിച്ചാൽ മതി. അതുപോലെ അനിൽറിബ് സുക്കൂൻ പിന്നെ ബി അസ്വാക്ക അനി കസർ, അപ്പോൾ അനിൽറിബ് അസ്വാക്ക, മനസ്സിലായില്ലേ? അങ്ങനെ ഉച്ചരിക്കണം. പിന്നെ ശബ്ദത്തിന് സാമീപ്യമുള്ള അതേ അക്ഷരമല്ല, പക്ഷെ അതിനോട് സാമ്യമുള്ള മറ്റൊരക്ഷരം അടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയും ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. ഇതുപോലെ വഖാലത്ത് ത്വാഇഫത്തുൻ, ഖാലത്ത് ത്വാഇഫത്തുൻ, അതായത് ഖാലത്ത് പിന്നെ ത്വായാണ്, തായും ത്വായും അല്പം സാമ്യമുള്ള അടുത്തടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം ശബ്ദോടുകൂടി വഖാലത്ത്വാഇഫ എന്ന് ഓതണം. ഖാലത്ത് രണ്ടാമത്തെ അക്ഷരം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. അതുപോലെ തായും ദായും അങ്ങനെ തന്നെയാണ്. ഉജീബത്ത് ദഅവത്തുകുമ എന്നാണ്, ഉജീബത്ത് ദഅവ, അപത്ത് ദാക്ക് സുക്കൂന് പിന്നെ ദാക്ക് ഫത്ഹ്, അത് ദാല് ഇരട്ടിപ്പിച്ചുകൊണ്ട് ഓതുക. ഉജീബദ് ദഅവത്തുകും, ഉജീബദ്ദ. അതുപോലെ അബത്തും, നേരത്തെ നമ്മൾ സൂറത്തുൽ കാഫിറിൽ നിന്ന് ഓതിയത് അബദ്തും, അബദ് ദാല് പിന്നെ ത ആണ്, ദാലും തായും ഇതുപോലെ ശബ്ദസാമീപ്യമുള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അല്പം അടുത്ത് നിൽക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ അബദ്ത്തും എന്നുള്ളത് അബത്തും, അബത്തും എന്നോതുക. അതുപോലെ ലാലും വാഉം, ഇദ്ളമു എന്നുള്ളത് ഇദ്ളമു, ഇദ്ളമു, മനസ്സിലായില്ലേ? അതുപോലെ ലാമും റാഉം, ഖുൽ റബ്ബി എന്നുള്ളത് ഖുർ റബ്ബി, ഖുൽ റബ്ബി എന്നുള്ളത് ഖുർറബ്ബി, ഖുർറബ്ബി. അതുപോലെ നൂനും മീമും, അത് പിന്നെ മറ്റിൽ വരുന്നതാണ് ഏത് ഇദ്ഗാംബി ഗുന്നയിൽ. പിന്നെ ഇർക്കബ് മഅന ബാമ, ഇർക്കബ് മഅന എന്നാണ്, ഇർക്കബ് മഅന, അത് ബാ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഇർക്കം മഅന, ഇർക്കബ് മഅന, മനസ്സിലായില്ലേ? അലം നഖ്ലുഖുക്കും, അത് നഖ്ലുഖുക്കും, യൽഹസ്ദാലിക്ക, അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾക്കിടയിൽ ഇതിന് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇവ ഇദ്ഗാമിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സൂറത്ത് നോക്കാം, സൂറത്തുൽ ഫീൽ. അതിൽ അലം ജഅൽ കൈദഹും ഫീ തദ്ലീൽ വർസല അലൈഹിം തോരണുമാവിൽ, പ്രത്യേകിച്ച് നിയമങ്ങളുണ്ട്. തൊയ്റൻ അബാബിൽ ഇൽഹാറാണ്, തൊയ്റൻ ഹംസ തൻവീന് ശേഷം ഹംസ. പിന്നെ ബി ഹിജാറത്തിൻ മിൻ, ഹിജാറത്തിൻ മിൻ തൻവീന് ശേഷം മീമ്. അപ്പോൾ ഇത് കാമ്പി ഗുന്ന മിൻ സിജിൽ ഇഖ്ഫ ആണ്, മിൻ സിജിൽ. അപ്പോൾ ബി ഹിജാറത്തിൻ, അതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാലും ഇതുപോലെ തന്നെയാണ്, ഒന്ന് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോത. എങ്ങനെ? തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ,
2: തർമീഹിം
1: ഹിം അല്ല തർമീഹിം.
2: തർമീഹിം ബിഹിജാറതിൻ മിൻ സിജ്ജീൽ.
1: അയ്യോ, പിന്നെ ഫജഅലഹും കഅസ്ഫിം. ശ്രദ്ധിക്കലോ ഓദാം. ആ ആ ആ.

0: ശരിയാണ്, ഒന്നുകൂടി.
1: فجعلهم كعصف مأكول.
2: فجعلهم كعصف مأكول.
0: മീം സാക്കിനയുടെ നിയമങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. മീം സാക്കിന ഒന്നുമില്ല, അത്രേ ഉള്ളൂ. മീം സാക്കിനയ്ക്ക് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്ത് ഉച്ചരിക്കണം, അതായത് നല്ല മണിച്ചുകൊണ്ട്. അമഹും ബി മുഅ്മിനീൻ, മനസ്സിലായില്ലേ? അമഹും ബി, പിന്നെ മീം സാക്കിനയ്ക്ക് ശേഷം മീം അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് ഇരട്ടിപ്പിച്ച് ഓതുക. ഇതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇൽഹാറാണ്. അതായത് മീം സാക്കിനയ്ക്ക് ശേഷം ബ ആണെങ്കിൽ ഇഖ്ഫാ, ഇൽഹാർ ചെയ്തും ഓതാം എന്ന് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇഖ്ഫാ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ

0: പിന്നെ മീമ് സാക്കിനക്ക് ശേഷം മീമ് തന്നെ വരികയാണെങ്കിൽ ഇത് രണ്ട് സ്ഥലങ്ങളല്ലാത്ത എല്ലാ അക്ഷരങ്ങൾ വന്നാലും ഇൽഹാർ ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. മനസ്സിലായില്ലേ? വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ സൂറ ഹൂദ് 36 മുതൽ സൂറ യൂസുഫ് സൂറ റഅദ് പാരായണം നിർവഹിക്കുന്നത് സൗദ് അഷ്റൈം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.